0: നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നൽകുന്ന ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി
2: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
3: യോഗ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുന്നത് വളരെ ശാന്തമായും ആഴത്തിലുമാണ്. വാർദ്ധക്യാവസ്ഥയിൽ മനുഷ്യനിൽ പ്രകടമാകുന്ന ശാരീരിക, മാനസിക, സാമൂഹ്യ വെല്ലുവിളികൾ തീർത്തും വ്യത്യസ്തമാണ്. തന്റെ ബാല്യവും കൗമാരവും യൗവനവും കൊഴിഞ്ഞുപോയതിന്റെ വിലയിരുത്തലുകൾ തുടർച്ചയായി അവർക്ക് വിശകലനം ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞ കാലത്തെ നഷ്ടബോധം എപ്പോഴും അവരെ മൗനിയാക്കാറുണ്ട്. എന്നാൽ തന്റെ അടുത്ത തലമുറ അത് തിരിച്ചറിയുന്നില്ല എന്ന് അവർക്കറിയാം. അവരവർക്ക് വേണ്ടിയും കുടുംബത്തിനും വേണ്ടി ഒന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആകുലതയാണ് അവരെ വാർദ്ധക്യത്തിൽ വേട്ടയാടുന്നത്. എന്നാൽ വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ആത്മവിശ്വാസവും ആരോഗ്യവും ചുറുചുറുക്കും ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നും അവരെ ഉദ്ബോധിപ്പിക്കാൻ പുതുതലമുറയും ശ്രമിക്കുന്നില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള വാർദ്ധക്യം, ഉത്കണ്ഠ, ആകുലത, വിഷാദരോഗം, ഉറക്കക്കുറവ്, ശാരീരിക അസ്വാസ്ഥ്യം, സാമ്പത്തിക ഭദ്രതയില്ലായ്മ, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടൽ, ആത്മീയമായ വെല്ലുവിളികൾ എന്നീ പ്രധാന വിഷയങ്ങളിൽ ചിന്താകുലരാണ്. മരണത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം അവരെ വേട്ടയാടുന്നുണ്ട്. അതിനേക്കാൾ അവർ കൂടുതൽ ഭയക്കുന്നത് തന്റെ നിലനിൽപ്പ് കുടുംബത്തിന് ബാധ്യതയാകുമോ എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് അവർ ഉള്ളിൽ വിങ്ങുന്നുമുണ്ട്. ദേശീയ അന്തർദേശീയ സർവേകൾ വഴി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ നമ്മുടെ സ്വന്തം അപ്പൂപ്പനമ്മമാരുടെ കാര്യം നമുക്കൊട്ടും അറിയില്ല താനും. യോഗയിലൂടെ വൃദ്ധരിൽ ആത്മവിശ്വാസം, ഊർജവും തിരികെ നിറയ്ക്കാൻ സാധിക്കുമെന്നും ജീവിത നിലവാരം കൂട്ടാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. നിത്യേന അംഗീകൃത യോഗ ഇൻസ്ട്രക്ടറുടെ കീഴിൽ ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും അഭ്യസിക്കുമ്പോൾ തന്നെ താൻ സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി എന്തൊക്കെയോ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ അവരിലുണ്ടാകും. അവരിൽ ഊർജ്ജസ്വലത വിളയാടി തുടങ്ങും. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷൻ മുഖാന്തരം സംസ്ഥാനത്ത് അന്തർദേശീയ യോഗാദിനം ആചരിക്കുമ്പോൾ യോഗാ മത്സരങ്ങൾക്ക് പ്രതിനിധീകരിച്ചെത്തിയ വൃദ്ധജനങ്ങളുടെ പങ്കാളിത്തം അത്ഭുതാവഹമായിരുന്നു. ഭാരതത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും വാർദ്ധക്യം യോഗയെ താലോലിക്കുന്നു. അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളായ ജീവിതശൈലി രോഗങ്ങൾക്കും തേയ്മാനം, പേശിവേദന, ബലക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്കും സ്ഥിരമായി ചെയ്യുന്ന ചെയർ യോഗ, സൂര്യനമസ്കാരം, ധ്യാനം, ശ്വസന വ്യായാമം, ലഘു ആസനമുറകൾ

0: എന്നിവ വലിയ പരിഹാരമാകാറുണ്ട്. ഓർമ്മക്കുറവ്, നാഡീഞരമ്പുകളുടെ വൈകല്യം, ശ്രദ്ധയില്ലായ്മ എന്നിങ്ങനെ ബൗദ്ധികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ധാരാളമാണ്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ശ്വസനം സാധാരണഗതിയിലാകുകയും ഹൃദയാരോഗ്യം നിലനിർത്താനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിൽ സഹജമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആത്മീയമായ വെല്ലുവിളികളും മരണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം യോഗയിൽ നിക്ഷിപ്തമായ മോക്ഷം, ആധ്യാത്മികത എന്നിവയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. യോഗ അനുവർത്തിക്കുന്ന നല്ല ശീലങ്ങൾ, മൂല്യങ്ങൾ, സാത്വിക ആഹാരം എന്നിവയെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആഴത്തിലുണ്ടാകുന്ന ആത്മീയ വ്യാകുലതകൾക്കുള്ള മറുപടിയും ലഭിക്കും. യോഗ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളങ്ങളെ സ്വീകരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സും ശരീരവും ശാന്തതയിലേക്ക് വഴുതി വീഴുന്നു.
1: യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ചുണക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം സംഗീതം നൽകിയ മറ്റൊരു ഗാനം, ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം, ചിത്ര പാടിയത്.

0: ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി സമയം 9:00. അക്ഷര ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

തുടരാനൊരു മോഹം തളരാതെ.

0: അക്ഷരച്ചെപ്പ് ആരംഭിക്കണ്ടേ?
1: വേണോലോ, വാക്കുകൾ എന്റെ കയ്യിലുണ്ട്.
0: എങ്കിൽ പാട്ടുകൾ എന്റെ കയ്യിലുമുണ്ട്.
1: എങ്കിൽ ഒട്ടും താമസിക്കേണ്ട.
0: പാട്ടുകളും വാക്കുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള അക്ഷരച്ചെപ്പ് ഇതാ ആരംഭിക്കുന്നു. പാട്ടിൽ നിന്ന് കണ്ടെത്തേണ്ടത്
1: വാക്കുകൾ.
0: ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കണ്ടുപിടിക്കട്ടെ.
1: ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ പറയാം. 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത്.
1: 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത് ഇടത്തുനിന്നും വലത്തോട്ട്.
0: അങ്ങനെ കളങ്ങൾ പൂരിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം?
1: സൂചനകൾ പറയണം.
0: സൂചനകൾ കേട്ടുകൊള്ളൂ, പറയാം.
1: ഈ വാക്ക് പൂരിപ്പിക്കാനുള്ള സൂചന ഞാൻ ഇപ്പോൾ പറയും. ഈ നിമിഷം പറയും.
0: പറയൂ.
1: ഇപ്പോൾ തന്നെ ഞാൻ പറയും.
0: ഇത് മിഥുന സിനിമയിൽ നെടുമുടി വേണു തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ആയല്ലോ. സൂചനകൾ പറഞ്ഞുകൊള്ളൂ.
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലളിതമായ, ചപലമായ, കളിയായ, ഭംഗിയായി ആടിത്തിമിർക്കുന്ന, അല്ലെങ്കിൽ മനോഹരമായി ഇളകുന്ന എന്നൊക്കെയാണ്. ഈ വാക്ക് പൊതുവെ പാട്ടുകളിലും കാവ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സന്തോഷകരമായതോ ലളിതമായതോ ആയ ഭാവങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: തേങ്ങ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉടച്ചു അല്ലേ?
1: അതെ.
0: അപ്പോൾ ഞാനും കൂടെ പറയാം. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ലളിതമായ, ചപലമായ, കളിയായ, ഭംഗിയായി ആടിത്തിമിർക്കുന്ന, അല്ലെങ്കിൽ മനോഹരമായി ഇളകുന്ന എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ഈ വാക്ക് പൊതുവെ പാട്ടുകളിലും കാവ്യങ്ങളിലും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. സന്തോഷകരമായതോ ലളിതമായതോ ആയ ഭാവങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. ഈ പാട്ടിനകത്ത് ഈ വാക്ക് അങ്ങനെ ആടിത്തിമിർക്കുന്നു.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ടാമത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. രണ്ടാമത്തെ വാക്ക് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ 17, 18, 19 എന്നിവയാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഷോ, ഇങ്ങനെ വഴുതി ഇറങ്ങി പോകുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്.
1: എങ്കിൽ പിടിച്ചെടുത്ത് വേഗം കളങ്ങളിൽ പൂരിപ്പിക്കൂ.
0: അതെ, വഴുതി പോകാതെ മുറുകെ പിടിച്ചോണം. സൂചനകൾ ഇതാ പറയാൻ പോകുന്നു. ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ ഇറങ്ങിപ്പോവുക എന്നൊക്കെയാണ്. പാട്ട് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലും ഈ വാക്ക് പതുക്കെ ഇറങ്ങിപ്പോകും.
1: അതെ, അപ്പോൾ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ ഇറങ്ങിപ്പോവുക എന്നൊക്കെയാണ്.
0: പാട്ട് കേട്ട് പാട്ട് അതിന്റെ വഴിക്ക് പോകും. വാക്കും അതിനോടൊപ്പം ഇറങ്ങിപ്പോകാതെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ.

0: അടുത്ത വാക്കിലേക്ക് നമുക്ക് കടക്കാം. ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23.
0: ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ്.
0: അധികം താമസിയാതെ തന്നെ ഈ വാക്ക് നിങ്ങളെ തേടിയെത്തും. തേടിയെത്തുന്ന വാക്കിനെ വഴുതി പോകാൻ വിടാതെ പിടിച്ച് കളത്തിലേക്ക് അങ്ങ് നിറയ്ക്കുക.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ വലത്തുനിന്നും ഇടത്തോട്ടാണ്. വലത്തുനിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. ആദ്യത്തെ വാക്ക് പറഞ്ഞാലോ?
1: ആദ്യത്തെ വാക്ക് 4, 3, 2, 1 എന്നീ കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
0: നാലക്ഷരമുള്ള വാക്കാണ് 4, 3, 2, 1. പൂരിപ്പിക്കേണ്ടത് വലത്തുനിന്നും ഇടത്തോട്ട്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വീണ, സംഗീതം എന്നൊക്കെയാണ്. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. വീണ, സംഗീതം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
1: വാക്ക് ഏതാണെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. നല്ലൊരു ഗാനം കേൾക്കാം. ആ ഗാനത്തിനകത്ത് ഈ വാക്കുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക.

0: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
2: കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു.
1: ഇപ്പോഴാണ് ഈ പാട്ട് പാടേണ്ടത്.
0: ഈ പാട്ട് ഈ അവസരത്തിൽ പാടാൻ ഒരു കാരണമുണ്ട്.
1: അതെന്താ?
0: ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല.
1: സൂചനയാണോ ഇത്?
0: സൂചനയല്ല, കുറച്ചുകൂടി വ്യക്തമാക്കാനുള്ള ഒരു സബ് സൂചന. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.
1: ഇനി ഞാൻ സൂചനയും പറയണോ?
0: സൂചന ഒരു വഴിപാടിന് വേണ്ടി പറയാം. ഇത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റ് തുലാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്.
1: വീണ്ടും ഞാൻ സൂചന പറയട്ടെ?
0: ഒരിക്കൽ കൂടി പറയാം, അതാണല്ലോ നമ്മുടെ ചിട്ട.
1: ഇത് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റു ത്രാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. പാട്ട് കേൾക്കട്ടെ?
0: അതെ, നല്ലൊരു ഗാനമാണ്, കേട്ടുകൊള്ളൂ.

0: വലത്തു നിന്നും ഇടത്തോട്ട് രണ്ട് വാക്കുകൾ നാം പൂരിപ്പിച്ചു കഴിഞ്ഞു. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും. 25, 24, 23 അങ്ങനെ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്, വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23.
0: ചില അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നമ്മോടൊപ്പമുള്ള ഇതിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന്. ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്തി കൂടെ ഉണ്ടാകും. സൂചനകൾ പറയാം. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാകുന്ന ഇരുണ്ട രൂപത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാവുന്ന ഇരുണ്ട രൂപത്തെയാണ്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക. ചിലപ്പോൾ ഇത് കണ്ട് നമ്മൾ തന്നെ പേടിക്കാറുമുണ്ട്.
0: അത്രയ്ക്ക് വികൃതമാണോ?
1: ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും എന്നാണല്ലോ സൂചന.
0: അങ്ങനെയാണെങ്കിൽ സൂചനകൾ വെച്ച് നമുക്ക് ഈ പാട്ട് കൂടി കേട്ടാലോ?
1: കേൾക്കാം.

0: വലത്തു നിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന്, ആറ് എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: ഒന്ന്, ആറ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്കാണ് വാക്ക് പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴോട്ട്.
0: ഇത് അപകടമാണെന്ന് പഴയ തലമുറയിലെ ആൾക്കാർ പറയും. പഴയ തലമുറ മാത്രമല്ല കേട്ടോ, ഇത് വാങ്ങുന്നത് തന്നെ ചിലപ്പോൾ നമ്മെ അപകടത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. സൂചനകൾ പറയാം. മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഒരാൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബാധ്യത കഴിവതും ഒഴിവാക്കുക അല്ലേ?
0: ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ പാട്ടും ഈ വാക്കുകളും നമ്മൾ ഒഴിവാക്കണ്ട.
1: എങ്കിലേ നമ്മുടെ അക്ഷരക്കണങ്ങൾ പൂരിപ്പിക്കാൻ പറ്റൂ.
0: തീർച്ചയായും.

0: അടുത്ത വാക്ക് എഴുതേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ്. 25, 20, 15, 10, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 5 അക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10, 5.
0: വാക്കിന്റെ സൂചനകൾ പറയാം. ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: വീണ്ടും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: നമ്മുടെ അക്ഷരച്ചെപ്പിനെ പോലെ അക്ഷരച്ചെപ്പും സമാനതകളില്ലാത്ത പദങ്ങൾ കൊണ്ട്, സമാനതകളില്ലാത്ത ഗാനങ്ങൾ കൊണ്ട് ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
1: ഈ പാട്ടുകൂടി കേട്ടോളൂ.

0: അക്ഷരച്ചപ്പിലെ അവസാനത്തെ പദം പറയാം. ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത് 21, 16, 11 എന്നീ കളങ്ങളാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11.
0: പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ ഇത്. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം, അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം, അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അവരുടെ ഭാഗ്യം ഉദിക്കട്ടെ
1: ഈ വാക്ക് കേട്ട് കളങ്ങളിൽ പൂരിപ്പിക്കുമ്പോൾ.
0: ഈ വാക്കുകൂടി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അക്ഷരച്ചെപ്പ് പൂർണ്ണമാകും. അതിനു മുമ്പ് പാട്ടുകൂടി കേൾക്കാം.
2: ഉഷസേ

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാനുള്ള സമയമാണ് ഇത്. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരോമൽ.
2: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അധരം.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16,

0: 1971 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആമാടപ്പെട്ടി.
1: മുകളിൽ നിന്നും താഴോട്ട് 3, 8, 13, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മന്ദാകിനി.
0: മുകളിൽ നിന്നും താഴേക്ക് 5, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചോല.
1: താഴെ നിന്നും മുകളിലേക്ക് 19, 14, 9, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂന്തെന്നൽ.
0: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരജൻ.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കതിരോല. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
0: വിജയ് ആരാണ് എന്നറിയാൻ ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട് കേട്ടോ.
1: പറയാം നമുക്കങ്ങ്.
0: അതെ, അവരെ നിരാശരാക്കണ്ട. പേര് പറയാം, സുജല. ആലപ്പുഴ ചെങ്ങന്നൂരുള്ള സുജല. വിജയ്ക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. സുജല അക്ഷരചെപ്പിനോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പേര് സുജല. ഞാൻ ചെങ്ങന്നൂര് കാരക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. 2 വർഷമായി പെൻഷനായിട്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് കൃഷ്ണകുമാർ കാരക്കാട് എന്നാണ്. അദ്ദേഹം ആകാശവാണിയിലെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യരംഗത്തും സാഹിത്യ രംഗത്തിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ രംഗത്തിൽ നാട്ടുപേരിന്റെ പിന്നിൽ എന്ന പരിപാടിയിൽ തന്നെ 15 സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺമക്കളാണ്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. മൊത്തം മോൾക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ രാവിലെ മുതൽ റേഡിയോ കേൾക്കാറുണ്ട്. സുപ്രഭാതം തൊട്ട് എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കാറുണ്ട്. രാമായണ പാരായണം, രാമായണ പൊരുള്, ചലച്ചിത്രഗാനങ്ങൾ കേൾക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അക്ഷരച്ചത്തില് പൂരിപ്പിച്ച് ആദ്യമായിട്ടാണ് അയക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് രവിവർമ്മ ചിത്രത്തിന്റെ അരിഭാവണി എന്ന ഗാനം. അത് ആകാശവാണിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യം.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: ശ്രീല. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച ബിജിബാൽ സംഗീതം നൽകി ആനി എമി, ബിജിബാൽ എന്നിവർ പാടിയതാണ്.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സാധാരണയായി പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് തൊണ്ടവേദന. പലപ്പോഴും അടിക്കടിക്കുള്ള തൊണ്ടവേദന നല്ലൊരു ശതമാനം ആളുകളിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശരിയായ രോഗനിർണയവും ഉചിതമായ ചികിത്സയിലൂടെയും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കുവാനാകും. തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആരോഗ്യവകുപ്പിലെ മുൻ ENT ജൂനിയർ കൺസൾട്ടൻറ്റും ENT സ്പെഷ്യലിസ്റ്റുമായ

0: ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് സാധാരണ കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: തൊണ്ടവേദനയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്, തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം. കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ടോൺസിലൈറ്റിസ് ആണ്. അത് യൂഷ്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. വേറെ സ്റ്റഫേലോകോക്കെ, ന്യൂമോകോക്കെ അങ്ങനത്തെ ബാക്ടീരിയകളും ഉണ്ട്. മുതിർന്നവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഫരിഞ്ചൈറ്റിസ് ആണ്. തൊണ്ടയുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണ് തൊണ്ടവേദനയുടെ ഒരു പ്രധാന കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വായിലുണ്ടാകുന്ന വ്രണങ്ങൾ അല്ലെങ്കിൽ അൾസേഴ്സ് ആണ്. അതൊരു ട്രോമ അല്ലെങ്കിൽ ഒരു മുറിവ് കൊണ്ട് അത് പിന്നീട് ഒരു വ്രണമായി മാറാം. അല്ലെങ്കിൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ വായിൽ വായ്പുണ്ണ് പോലത്തെ വരുന്നത് കണ്ടിട്ടുണ്ട്. ടെൻഷൻസ് സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡോ ഹോർമോണൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ട് നമ്മൾക്ക് വായിൽ വ്രണങ്ങൾ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും ഈ വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് വായിലെ വ്രണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അസിഡിറ്റി പ്രോബ്ലംസ് പേഷ്യൻസിന് നമ്മൾക്ക് ഒരു അടിക്കടിയുള്ളൊരു തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ലറിഞ്ചോ ഫെറിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെയുള്ള ആ അസുഖങ്ങൾ തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ചില ആൾക്കാർക്ക് തണുത്ത കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജി ആയിട്ട് തൊണ്ടവേദന വരാറുണ്ട്. പിന്നെ പുകവലി, പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു തൊണ്ടവേദന കാണാറുണ്ട്.
0: മാഡം, ഇപ്പോൾ ടോൺസിലൈറ്റിസിനെ കുറിച്ചും ഫരിഞ്ചൈറ്റിസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ശരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: പേഷ്യന്റിന് ശരിക്കും പറഞ്ഞാൽ രണ്ടും തൊണ്ടവേദനയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ഒരു ഡോക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു ENT ഡോക്ടർക്ക് അത് തൊണ്ട പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളുടെ തൊണ്ട വാ തുറന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറകിലായിട്ട് കാണുന്ന അതാണ് നമ്മൾ ആ തൊണ്ടയുടെ അല്ലെങ്കിൽ ഫാരിങ്സിന്റെ ഭിത്തി എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് കുറെ ലിംഫോയിഡ് ഫോളിക്കിൾസ് ഉണ്ട്. അവരെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫെറിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞത്. അത് യൂഷ്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ പനി, ജലദോഷം ഒക്കെ ആയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു തൊണ്ടവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ഒരു തൊണ്ടവേദനയായി മാറും. അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ഒരു ഫെറിഞ്ചൈറ്റിസ് ആണ്. അതായത് ആദ്യം ഒരു ജലദോഷം ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട്. പക്ഷെ ടോൺസിലൈറ്റിസ് യൂഷ്വലി കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കണ്ടുവരുന്നത്. നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ വായുടെ നാക്കിന് പുറകിലായിട്ട്, അതായത് പല്ലിൻ്റെ ഒക്കെ പുറനിരയുടെ രണ്ട് വശത്തായിട്ട് ചെറിയ മൃദുവായ രണ്ട് ടിഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതും നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാവൽക്കാരാണ്. രോഗാണുക്കൾ കയറുമ്പോഴത്തേക്ക് അവയ്ക്കെതിരെ ആദ്യം ആക്ട് ചെയ്യുന്ന ഒരു കാവൽ ഭടന്മാരാണ് ശരിക്കും ടോൺസിലുകൾ. അപ്പൊ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ടോൺസിലൈറ്റിസ്. അത് യൂഷ്വലി തൊണ്ടവേദനയായിട്ട് തന്നെയാണ്. യൂഷ്വലി തുടക്കത്തിലെ തന്നെ നല്ല തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന ഒക്കെയായിട്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഫെറിഞ്ചൈറ്റിസിൽ കൂടുതൽ നമ്മൾക്കൊരു ജലദോഷ പ്രശ്നങ്ങളും കൂടെ കൂടുതൽ കാണാറുണ്ട്. അതായത് മൂക്കിലായിരിക്കണം മിക്കവാറും തുടങ്ങുന്നത്. ജലദോഷമായിട്ട് തുടങ്ങും, പനി ക്ഷീണമൊക്കെ കാണും. പിന്നെ അത് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് പലർക്കും ചുമയും ശബ്ദമടപ്പും ഒക്കെ ആയിട്ട് അത് മാറുന്നത്.
0: മാഡം, ഇടക്കിടക്ക് ചിലർക്ക് തൊണ്ടവേദന വരാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ?
1: അടിക്കടിയുള്ള തൊണ്ടവേദന കുട്ടികളിൽ പ്രധാനമായിട്ടും, ചിലപ്പോൾ ഈ ടോൺസിലൈറ്റിസ് ഒക്കെ വരുമ്പം പ്രധാനമായിട്ടും ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പലർക്കും അസുഖം ഒന്ന് കുറയും. അപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാതിരിക്കുന്നത് അത് നിശേഷം മാറാതിരിക്കാനൊരു സാധ്യതയും ആ പേഷ്യൻസിന് പിന്നീടും അത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു ക്രോണിക് ടോൺസിലൈറ്റിസ് ആയിട്ട് മാറും കുട്ടികളിൽ. അതായത് മിക്കവാറും അടിക്കടി ഇൻഫെക്ഷൻസ് വരും. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഈ അലർജി, ഈ പുകവലിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു അലർജിക്കായിട്ട് അടിക്കടി തൊണ്ടവേദന വരാം. പിന്നെ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് തന്നെ സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ സൈനസൈറ്റിസ് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും മൂക്കിനുള്ളിൽ കഫം ഉണ്ടാവുകയും അത് മൂക്കിൻ്റെ പുറകിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുകയും തൊണ്ട എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ മൂക്ക് അടഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ വാ തുറന്ന് ശ്വാസം എടുക്കും. അപ്പൊ ത്രോട്ട് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട്, ആ ഡ്രൈ അറ്റ്മോസ്ഫിയർ ഫ്രീക്വൻ്റ് ഒരു ഇൻഫെക്ഷൻ ഒരു കാരണമാകുന്നു.

0: പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ആസിഡ് റിഫ്ലക്സ് ആണ്. ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിട്ട് കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ് അത് തൊണ്ടയിലേക്ക് വന്നിട്ട് ആ തൊണ്ടയിൽ അത് ഡാമേജസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അടിക്കടി ത്രോട്ട് പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പം അടിക്കടി ത്രോട്ട് പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഒരു ENT ഡോക്ടറുടെ അടിക്കടി തൊണ്ടവേദന വരണവർ ഈ ഫിസിഷ്യൻസിനെ കാണിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ത്രോട്ട് പോലും നോക്കില്ല, തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെയിൻ കില്ലറും ഒരു ആന്റിബയോട്ടിക്സ് എഴുതി കിടക്കും. അപ്പൊ പല അസുഖത്തിനും ചിലപ്പോൾ ആന്റിബയോട്ടിക്സേ വേണ്ടി വരില്ല, പക്ഷെ പേഷ്യൻസ് കഴിക്കും, അവർക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ ബേസിക് കോസ് എന്താന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: ഈ രോഗത്തെ ശരിയായ വണ്ണം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ്?
0: ടോൺസിലൈറ്റിസിനാണെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിയുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ടോൺസിലൈറ്റിസ് തുടക്കത്തിൽ നമ്മൾക്ക് പേഷ്യന്റിനെ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ടോൺസിലൈ സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസിന് ആന്റിബയോട്ടിക്സ് വേണ്ടി വരും. അപ്പം അത് ഇല്ലെങ്കിൽ കുട്ടികൾ അടിക്കടി ഇൻഫെക്ഷൻ വരുമ്പം അവർ കഴിക്കണം, ഭക്ഷണം കഴിക്കുന്നത് കുറയും, കുട്ടികളുടെ വളർച്ചേനെ അത് ബാധിക്കും, വെയിറ്റ് വെക്കുന്നത് കുറയും. പിന്നെ ഈ ടോൺസില് അല്ലെ ഇൻഫെക്ഷൻ ആ ടോൺസിലിൻ്റെ പരിധി വിട്ടിട്ട് അതിന് ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അവിടെ പഴുപ്പ് കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തും. അത് ശരിക്കും നമ്മൾ പെരി ടോൺസില റാപ്സിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന് പലപ്പോഴും ശ്വാസം മുട്ടലിൽ വരെ എത്തിയിട്ട് അത് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന പഴുപ്പ് കീറിക്കളഞ്ഞില്ലെങ്കിൽ പേഷ്യന്റിന്റെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്താം ഈ ടോൺസിലൈറ്റിസ് നമ്മൾ കറക്റ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും. അവിടെ നിന്ന് ഇൻഫെക്ഷൻ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് കഴുത്തിൻ്റെ ആ സ്പേസസിലേക്ക് ബാധിക്കുകയും നെഞ്ചിൽ, അതായത് മീഡിയ സ്ട്രെയിൻ നമ്മളുടെ ഹാർട്ടിന് ചുറ്റുമുള്ള സ്പേസിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ലൈഫ് ത്രെറ്റനിങ് ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടെന്ന അതാണെങ്കിൽ അത് കറക്റ്റ് ഫുൾ കോഴ്സ് കഴിച്ച്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുൾ കോഴ്സ് കഴിച്ച് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഫറിഞ്ചൈറ്റിസിന് പക്ഷേ നമ്മൾ യൂഷ്വലി സാധാരണ രീതിയിൽ നമുക്ക് ഹോം റെമഡീസിലൊക്കെ തുടക്കത്തിൽ അത് ശരിയാവും. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാകുമ്പോൾ ഫറിഞ്ചൈറ്റിസ് ആണെങ്കിൽ കൂടി അവർക്കൊരു സെക്കൻഡറി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അവരുടെ സിംറ്റംസ് വേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും സിംറ്റംസ് ഹോം റെമഡീസ് എടുത്ത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: നമുക്ക് ഈ തൊണ്ടവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞല്ലോ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ വൈറൽ ഇൻഫെക്ഷൻ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നല്ലതാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ അവയെ ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഒന്നെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നമ്മൾ നമ്മളുടെ ബോഡിയിലെ ജലാംശം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇടവിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ നീരും ഇച്ചിരി തേനും ഒഴിച്ച് കുടിക്കുന്നത് ആ ഒരു ഇൻഫെക്ഷൻ ഇനീഷ്യൽ ഫേസിൽ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഒരു രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾക്ക് തൊണ്ടവേദന അധികമായിട്ടുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് ശരീരം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാരസെറ്റമോൾ പോലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അല്ലെങ്കിൽ തൊണ്ടവേദന കൂടുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക ചുമയിലേക്കോ ശബ്ദം അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്.
1: മാഡം, ഈ വയറിലെ അസിഡിറ്റിയും തൊണ്ടവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അതെ അതെ, പലർക്കും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ ആസിഡ് റിഫ്ലക്സ് കൊണ്ടുള്ള തൊണ്ടവേദന. പലപ്പോഴും പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ആസിഡ് റിഫ്ലക്സ് എന്ന് വെച്ചാൽ ആമാശയത്തിലുള്ള അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് അവിടെ നിന്ന് അന്നനാളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തൊണ്ടയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് ത്രോട്ടിൽ പേഷ്യൻ്റ് എപ്പോഴും ഒരു ത്രോട്ട് തൊണ്ടയിലൊരു വേദന, ഒരു കരകരപ്പ്, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, ഭക്ഷണം ഇറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരു വിട്ടുമാറാത്ത ചുമ, കുനിയുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് പേഷ്യന്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ നമ്മളൊരു നോക്കുമ്പോൾ ത്രോട്ടിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ത്രോട്ടിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണില്ല. സാധാരണ ഫെറിഞ്ചൈറ്റിസിലും

0: ഇനി ടോൺസിലൈറ്റിസിലോ കാണുന്ന പോലെ തൊണ്ടയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഫാറിങ്സിന്റെ പുറകിൽ ചെറിയൊരു ചുമപ്പ് മറ്റോ കാണുകയുള്ളൂ. പക്ഷെ പേഷ്യന്റ് ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും അതിൻ്റെ യഥാർത്ഥ കാരണം റിഫ്ലക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ അത് നമ്മൾ തിരിച്ചറിയാതെ ഇരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനാവശ്യമായ മെഡിസിനുകൾ എടുക്കുകയും ഈ പ്രശ്നം ബേസിക് പ്രശ്നം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഈ റിഫ്ലക്സ് കൂട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിഫ്ലക്സ് ആണ് എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുകയും പേഷ്യൻ്റെ സിംറ്റംസ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിഫ്ലക്സ് ആണ് പേഷ്യൻ്റെ അടിക്കടിയുള്ള തൊണ്ടവേദനയ്ക്കൊരു കാരണം എന്ന്.
1: മാഡം, തൊണ്ടവേദനയിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: തൊണ്ടവേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ത്രോട്ട് പെയിന് ഇനീഷ്യൽ ഇപ്പോൾ പനിയോടൊപ്പം ഒരു ജലദോഷത്തിനൊപ്പം വരുന്ന തൊണ്ടവേദനയ്ക്ക് നമ്മൾക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് നോക്കാം, നമ്മളുടെ വീട്ടിലെ ചികിത്സാ രീതികൾ നാടൻ രീതികളും ഒക്കെ ചെയ്തു നോക്കാം. പക്ഷേ അത് മാറുന്നില്ല, കടുത്ത പനിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു സൈഡിലുള്ള വേദനയാണ്, ഒപ്പം ശ്വാസം മുട്ടലോ ചെവി വേദനയോ ചുമയോ ശബ്ദമടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ ചികിത്സ മതിയാക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥമായ ശരിയായ ചികിത്സ നേടണം. പിന്നെ അടിക്കടി തൊണ്ട വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് തന്നെ എന്തുകൊണ്ടാണ് ആ അടിക്കടി വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സ്വയം ചികിത്സ ചെയ്തിട്ട് ലക്ഷണങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്.
1: തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രേണുകയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
6: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം MS രാധാകൃഷ്ണൻ. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യം ശ്രീ ഹരിഹരസുത എന്നാരംഭിക്കുന്ന കെ.സി. കേശവപിള്ള രചിച്ച

അടുത്തതായി കാനഡ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി സുഖിയെവരോ എന്നാരംഭിക്കുന്നു ആദിതാളം.

ഇതുവരെ കേട്ടത് ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. രാഗാമൃതത്തിൽ അടുത്തതായി സുഗന്ധ കാളമേഘം പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. രക്തഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു രാഗം മോഹനം ആദിതാളം.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
5: നമസ്കാരം ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. കേരളത്തിൽ പൊണ്ണത്തടിയുള്ള 9-12 ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 65% പേർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതേ പ്രായമുള്ളവരിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ 35% ഫാറ്റി ലിവർ ഉണ്ട്. ഇത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് കരളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS ആണ്. സ്വാഗതം സർ.
6: നന്ദി.
5: ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണ് കരൾ രോഗ സാധ്യത കൂടുതലുള്ളത് എന്ന് കണ്ടു. അപ്പൊ എന്താണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊന്ന് പറയാമോ? മുതിർന്നവരുടെ നമ്മുടെ BMI ഒക്കെ നോക്കിയിട്ട് അമിതവണ്ണം ഉണ്ട് അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് എന്നൊക്കെ പറയുന്ന അതേ സാഹചര്യം കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആണോ?
6: ആദ്യമായിട്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടിക്കും ഒരു നിശ്ചിതമായ ഭാരം, അതായത് വെയിറ്റ്, അതേപോലെ തന്നെ ഉയരം, പൊക്കം, ഹൈറ്റ് ഓരോ പ്രായത്തിലും ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അധികമായിട്ട് വരുമ്പോഴാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം, ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. മുതിർന്നവരിലെ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് ഉണ്ട്. ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, വെയിറ്റും ഹൈറ്റും കൂടെ ചേർന്നുള്ള ഒരു അനുപാതമാണ്. അപ്പോൾ കുട്ടികളിൽ നമുക്ക് അത് ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രായത്തിന് അനുപാതികമായിട്ട് ഉള്ള കട്ട് ഓഫും, പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ വെയിറ്റ് ഹൈറ്റ് ഇതൊക്കെ ചാർട്ട് ചെയ്യുന്നതിന് ഗ്രോത്ത് ചാർട്ട് എന്ന് പറയും. അതിനകത്ത് തന്നെ ഈ BMIയും കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. BMI ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാർട്ടും ഉണ്ട്. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആവറേജിനേക്കാളും നോർമൽ അതൊരു റേഞ്ച് നമ്മൾ പറയും. അതായത് 3rd centile ടു 97th centile എന്നൊക്കെ പറയും ശാസ്ത്രീയമായിട്ട് പറയുമ്പം. അതിനേക്കാളും എക്സീഡ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഈ ഓവർ വെയിറ്റ് എന്നും, അതായത് അമിതവണ്ണമെന്നും, അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്നും പറയുന്നത്. അതായത് ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും.
5: ഇപ്പോൾ ഒരേ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ഇപ്പം ബർത്ത് വെയിറ്റ് കൂടിയ കുഞ്ഞുങ്ങളും കുറഞ്ഞ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവരുടെ വെയിറ്റ് അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അത് എത്രത്തോളം ആരോഗ്യപരമാണോ, പ്രായത്തിനനുസരിച്ച് ഇത്ര വെയിറ്റേ ആകാവൂ, അല്ല ഹൈറ്റിനനുസരിച്ച് വെയിറ്റിന് വ്യത്യാസം വരാമെന്നുണ്ടോ?
6: അതെ, അത് ഇപ്പം ഭാരം കുറഞ്ഞു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പം ജനിക്കുമ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു അലവൻസ് കൊടുക്കും ബാക്കിയുള്ള കുട്ടികളായിട്ട് കാച്ചപ്പ് ചെയ്യാനായിട്ടുള്ള. അതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്, ഒരു ഒന്നോ രണ്ടോ വർഷം വരെ കൊടുക്കും. അപ്പോഴത്തേക്കും അവർ നോർമലായിട്ടുള്ള കുട്ടികളുടെ അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ഒരു സിംഗിൾ പോയിന്റ് മെഷർമെൻറ്റ് കൊണ്ട് പറ്റില്ല, അതായത് ഒരു തവണത്തെ ഒരു റീഡിംഗ് കൊണ്ട് പറ്റില്ല. ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കാണ് അത് കൺഫർമേഷനിലേക്ക് പോകാൻ പറ്റുന്നത്.
5: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം.
7: ഹലോ,
5: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ. ഓക്കെ, സംസാരിച്ചോളൂ,
6: പറഞ്ഞോളൂ.
7: നമസ്കാരം. എന്താണ് ഈ ലക്ഷണങ്ങൾ? എന്താ
6: അപ്പൊ അത് നമുക്ക് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കണ്ണിന് മഞ്ഞ നിറം വരിക, നമ്മൾ ഈ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത്, കണ്ണിന് മഞ്ഞ നിറം, മൂത്രത്തിന് മഞ്ഞ നിറം. അപ്പൊ അതൊക്കെയാണ് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ അത് ജനിച്ചു വീണ് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും കണ്ണിനെ ഈ മഞ്ഞ നിറം മാറാതെ നിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം മൂത്രത്തിന്റെ നിറം നമ്മൾ ശ്രദ്ധിക്കണം. മൂത്രത്തിന് കടുത്ത നിറമാണോ, അത് ഡയപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ അത് നമ്മൾ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് സാധാരണ ഇതിൽ അത്രത്തോളം കടുപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊന്നും ഒരു മഞ്ഞ സ്റ്റെയിനിങ് വരത്തില്ല, മഞ്ഞ പാട പോലെ അങ്ങനെ കാണത്തില്ല. പക്ഷെ കണ്ണിൽ നല്ല മഞ്ഞപ്പിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയിനിങ് ഉണ്ടാവും, അതായത് മൂത്രം വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഡയപ്പറിലോ ഒക്കെ കളർ സ്റ്റെയിനിങ് ഉണ്ടാവും. രണ്ടാമത് അതുപോലെ മലത്തിന് നോർമലി ഉള്ള കളറ് മഞ്ഞ കളറാണ്, അത് നമ്മൾ പിത്തരസം ഭക്ഷണവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. അപ്പം ആ മഞ്ഞ നിറത്തിന് പകരം ഒരു പെയിൽ കളർ, അതായത് വെളുത്ത കളറിലോ അല്ലെങ്കിൽ അത്രത്തോളം മഞ്ഞ അല്ലാതെയോ പോവുകയാണെങ്കിൽ അത് നവജാത ശിശുക്കളിലുള്ള ഒരു കരൾ രോഗത്തിന്റെ ലക്ഷണമാകാം ഒന്ന്. അത് ഞാൻ ഈ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു വലിയ വലിയ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒരു 3-4 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തമായിട്ട് വരാം, കണ്ണിന് മഞ്ഞ വരും, ക്ഷീണം വരും, തളർച്ച വരും, ഛർദി ഉണ്ടാകും. ഇല്ല, മരുന്നിന്റെ സൈഡ്

0: എഫക്റ്റ് അല്ല ഈ ജനിക്ക് നവജാത ശിശുക്കളിൽ ഞാൻ ഈ പറഞ്ഞ ഈ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ രോഗം എന്ന് പറയുന്നത് ബിലിയറി അട്രീസിയ എന്ന് പറയും. കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ കരളിലാണല്ലോ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ചെറിയ കുഴലുകളുണ്ട്, പിത്തവാഹിനി കുഴലുകൾ എന്ന് പറയും, ബൈൽ ഡക്ട്. ആ അത് ജന്മന അതിന് ചുരുക്കം വന്നു കഴിഞ്ഞാൽ ഈ പിത്തരസം കരളിൽ നിന്ന് വന്ന് ഉൽപ്പാദിപ്പിച്ച് പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമാകുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം, ഈ പിത്തനാളി കുഴലുകൾക്ക് ഒരു ചുരുക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, ബിലിയറി അട്രീസിയ എന്ന് പറയും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഇവര് വെയിറ്റ് വയ്ക്കുകയും നീളം വയ്ക്കുകയും ഇപ്പൊ കുഞ്ഞ് സാധാരണഗതിയിൽ വളരുന്നത് കൊണ്ടും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലൊക്കെ കുടിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നോർമലായിട്ട് പോകുന്നുണ്ട്. മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഒരു ഗൗരവം ഇത് കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴും. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ മൂന്ന് പോയിന്റ് പറഞ്ഞത്. കണ്ണിന്റെ മഞ്ഞ നിറം, മൂത്രമൊഴിക്കുമ്പോഴുള്ള കളറ്, ഡയപ്പറിലോ വസ്ത്രങ്ങളിലോ ഒക്കെ കളറ് സ്റ്റെയിൻ ചെയ്യുന്നത്, മലത്തിന്റെ കളർ, ഇത് ഇത്രയും മൂന്ന് കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അപ്പൊ 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ മാറുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപായ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഡോക്ടറെ അല്ലെങ്കിൽ ഇപ്പൊ ഫീൽഡിലാണെങ്കിൽ ആശാ വർക്കർമാരോ ഒക്കെ ഉണ്ട്, ഇവരുമായിട്ട് രോഗലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൺഫേം ചെയ്യാനായിട്ടുള്ള പിന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ഡോക്ടർമാരെ കൺസൾട്ടേഷനോ ഒക്കെ ഏർപ്പാട് ചെയ്യും. പിന്നെ അത് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് കൺഫേം ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നവജാത ശിശുക്കളിൽ വരുന്ന ഒരേ അസുഖം മാത്രമാണ് ഈ ബിലിയറി അട്രീസിയ. ഇതുപോലെ അനവധി അസുഖങ്ങൾ, ഏതാണ്ട് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ മുതിർന്നവരെ പോലെ ഈ വൈറസ് ജന്യ രോഗമോ മദ്യപാനമോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല, ഈ പർട്ടിക്കുലർ റെലവൻ്റ് അല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വരാവുന്ന ധാരാളം ജനിതകമായിട്ട് വരുന്ന, അതായത് പാരമ്പര്യമായിട്ട് വരാവുന്ന ചില അസുഖങ്ങൾ, പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് മൂന്ന് ഘടകങ്ങളുണ്ടെന്നറിയാമല്ലോ, കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം, പ്രോട്ടീൻ, മാംസ്യം, കൊഴുപ്പ്, ഫാറ്റ്, ഇത് മൂന്ന് സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ സംസ്കരണം, പ്രോസസ്സിംഗ് ആണ് നമ്മുടെ കരളിന്റെ ഒരു മെയിൻ ഫങ്ഷൻ. ധാരാളം ഫങ്ഷൻസ് ഉണ്ട്, ഏതാണ്ട് 1400+ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കരളിലെ കോശങ്ങൾ. അപ്പം ഈ പ്രക്രിയകളിൽ എന്തെങ്കിലും ഒരു ചില ന്യൂനതകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇത് കരൾ രോഗങ്ങളായിട്ട് പ്രകടമാകാം. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു പരിമിതമായ സമയമുള്ളത് കൊണ്ട് ഞാനൊരു പൊതുവിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒരു 100+ കാരണങ്ങളുണ്ട് ഈ നവജാത ശിശുക്കളിൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ മുതിർന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, പ്രകടമായിട്ട് മഞ്ഞ ഒക്കെ ആയിട്ട് വരും, ഛർദി, ഇപ്പം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് വൈറസ് ജന്യ ഹെപ്പറ്റൈറ്റിസ് രോഗം, അതും പിന്നെ ഭക്ഷണത്തിൽ കൂടെയും മലിനമായ ജലത്തിൽ കൂടെയും ഒക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് എയും ഇയുമാണ് ഈ രണ്ട് ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ. പിന്നെ അതുപോലെ വൈറസ് ജന്യ രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ട്. അത് തന്നെ ബി ഇപ്പം നമ്മൾ കുട്ടികളിൽ അധികം കാണാറില്ല, കാരണം നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടിക ഉണ്ടല്ലോ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും നമുക്ക് വാക്സിൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്രതിരോധ, നമ്മുടെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെ നമുക്ക് വാക്സിൻസ് എടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ലക്ഷണങ്ങൾ. പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കരൾ രോഗങ്ങൾക്ക് പ്രകടമായിട്ട് ലക്ഷണങ്ങൾ ഇല്ലാതെയും കരൾ രോഗങ്ങൾ ഉണ്ടാകാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ക്ഷീണം, തളർച്ച, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. കാണാൻ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ കരളിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ആ അപാകതകൾ അതുപോലെ നിലനിൽക്കുന്നില്ല എന്ന് രണ്ടാമതൊരു ഒരു വട്ടം കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കരൾ രോഗത്തിൻ്റെ സൂചനകളാകാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മുൻകാലങ്ങളിൽ മുതിർന്നവർക്ക് അല്ലെങ്കിൽ മദ്യപാന ശീലം പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് കരൾ രോഗം വരിക എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലായി കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം വരുന്നതിന് ഉള്ള കാരണം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ വന്ന വ്യതിയാനമാണ് പ്രധാനമായിട്ടും. നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് വളരെയധികം ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ധാരാളമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം, അതായത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡ്സ്, ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ്സിനകത്തൊക്കെ കാലറി മൂല്യം വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം ഇതിനകത്ത് ധാരാളം ഉപ്പ്, സോൾട്ട്, പഞ്ചസാര, ഷുഗർ, അതുപോലെ ഓയിൽ, ഇതൊക്കെ ധാരാളമായിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഒരു ചെറിയ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് തന്നെ വളരെ ഒരു ഓരോ പ്രായത്തിനും നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള കാലറി നമുക്ക് അനുവദനീയമായിട്ടും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പാക്ഡ്

0: ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പം ആ ഒരു സിംഗിൾ ഡേക്ക്, അതായത് ആ ഒരു ദിവസത്തേക്ക് ആകെ മൊത്തം കഴിക്കേണ്ട കാലറിയും ബാക്കി പ്രോട്ടീനും ഒക്കെ ചിലപ്പം ആ ഒറ്റ ഒരു മീൽ സെർവിങ്ങിനകത്തു നിന്ന് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പം അത് കരളിൽ കൊഴുപ്പായിട്ട് അടിയിക്കുകയും കരൾ കോശങ്ങൾക്ക് കേടുണ്ടാകുകയും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറായിട്ട് വരികയും ചെയ്യുന്നു. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 30 വയസ്സ് 40 വയസ്സിലൊക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രമേഹം കാണാം, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അസുഖം കാണാം. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേപ്പം ചെറിയ കുട്ടികളിലും ഈ ഭക്ഷണ രീതിയിൽ വന്ന വ്യതിയാനവും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വ്യായാമത്തിൻ്റെ അഭാവം. ഇപ്പം നമുക്ക് പഠിക്കുന്ന കുട്ടികളാകുമ്പം പഠനത്തിനുള്ള ഒരു സ്ട്രെസ്സ് ഒരു ഭാഗത്തുണ്ടാകും, രണ്ടാമത് വ്യായാമത്തിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സമയവും ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കളിയിടങ്ങളും പാർക്കുകളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ജോഗ്രഫി നോക്കുമ്പം അത് വളരെയധികം ഒരു ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയോ, പൊതുവിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അപ്പോൾ അത് അതിൻ്റെ അഭാവം വേറൊരു കാര്യം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം, അതായത് സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസ രീതി ഇല്ലാതായി, എല്ലാം വെർച്വലായി അല്ലെങ്കിൽ ഡിജിറ്റലായി മാറി. അപ്പം കൂടുതൽ സമയം സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രീനെ കേന്ദ്രീകരിച്ചിരിക്കേണ്ട ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകുന്നു. അപ്പം വ്യായാമം അപ്പോഴും കുറയുന്നു. അപ്പം ഒരു ദിവസം തന്നെ ഒരു 2-3 മണിക്കൂറാണ്. അപ്പം ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ തന്നെ മനസ്സിലായത് 50% കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യായാമമില്ല. അതിൽ തന്നെ ഗണ്യമായ ഒരു പങ്ക് കുട്ടികൾക്ക് ഈ സ്ക്രീൻ ടൈം, അതായത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറോ ടിവിയോ ഇതൊക്കെ ഇങ്ങനെ ദീർഘനേരം നോക്കിയിരിക്കുന്ന ടൈം വളരെ കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: മാഡം, ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നമ്മുടെ കൊച്ചു കുട്ടികളില്,
0: ആ
2: ഈ കുട്ടികൾ മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ന്യായമായ എത്ര തൂക്കം ഉണ്ടാകണം എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാവോ?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു 2.5 കിലോ എങ്കിലും വെയിറ്റ് ഉണ്ടാവണം. അത് 1 വയസ്സാകുമ്പോഴത്തേക്കും അത് 10 കിലോ എങ്കിലും ആവറേജ് വേണം, 10 കിലോ എങ്കിലും. പിന്നെ ഓരോ പ്രായത്തിനും ഒരു 2-3 കിലോ വെച്ച് കൂടി, അപ്പോൾ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 20 കിലോ വെയിറ്റ് വേണം. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 30 കിലോ മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കൂടുന്നതിൻ്റെ തോത് കുറഞ്ഞു വരും. അപ്പം ഓരോ പ്രായത്തിനും നമുക്ക് ആനുപാതികമായിട്ട്, ഞാനൊരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ ഒരു തവണ മാത്രം നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ അപകട ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുന്നതിന്. ഒരു 6-7 മാസം കൂടുമ്പം രണ്ട് റീഡിംഗ് എടുക്കുമ്പോൾ അത് നമുക്ക് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞൊരു
2: ആ
0: 60 കിലോ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. 60 കിലോ എന്നൊക്കെ
2: പറയുന്നത്
0: അല്ലെ, ഈ പരിപാടി ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നേരത്തെ ഒരു ശ്രോതാവ് ചോദിക്കുക, നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഭക്ഷണ രീതികളെ പറ്റിയൊക്കെ വിശദമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണം ഒരു ഘടകമാണ്, ഭക്ഷണത്തോടൊപ്പം വ്യായാമത്തിൻ്റെ കുറവ്, പിന്നെ ഈ ജീവിതശൈലി, അതായത് കൂടുതൽ സമയം സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം ജനിതകമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഭക്ഷണത്തിനകത്ത് വരുന്ന രീതി അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഫാറ്റി ലിവർ എന്ന അവസ്ഥയെ പലരും അവഗണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്താൽ Grade 1 Fatty Liver, Grade 2 Fatty Liver ഒക്കെ ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ധാരണയാണ്. അത് നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത്. എനിക്കും ഉണ്ട്, നിനക്കും ഉണ്ട്. സോ അതൊന്ന് മാനേജ് ചെയ്യാനുള്ള, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അൺട്രീറ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ കരൾ ഫെയിലിയറിലോട്ടോ ഒക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്?
0: ഇതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാം. ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം കൂടെ പറയണം. ഇപ്പം കരൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇപ്പം കരൾ രോഗങ്ങൾ ഇപ്പം പ്രകടമായിട്ട് അറിയണമെന്ന് മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, അതുപോലത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പം, അതായത് ഒരു കരൾ കോശങ്ങൾ ഒരു 80% 90% ഡാമേജ് ആകുന്നിടം വരെ ചിലപ്പോൾ പ്രകടമായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം അങ്ങനെയൊന്നും കാണണമെന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയും, അതായത് വയറിന് ചെറിയ അസ്വസ്ഥത, ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് ടെസ്റ്റ്, ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ രക്തപരിശോധന ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണും. അതിൽ തന്നെ അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, AST എന്നും ALT എന്നും പറയും, അല്ലെങ്കിൽ SGOT SGPT എന്ന് പറയും. ഇപ്പോൾ ഇത് കൂടി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് കാണുമ്പോൾ സ്കാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ വന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള ധാരണ. ഇപ്പോൾ കേരള

0: ജീവിതശൈലിയിലും മറ്റൊരു വ്യത്യാസമോ അല്ലെങ്കിൽ യഥാസമയം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്തില്ലെങ്കിൽ ഇത് സൈലൻ്റായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യും. പ്രോഗ്രസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം 12 വർഷം കഴിയുമ്പോൾ ഇത് ചെറിയ ആദ്യം ഫാറ്റി ലിവർ മാത്രമേ കാണുള്ളൂ, രണ്ടാമത് കരൾ വീക്കം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അത് കഴിയുമ്പോൾ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കരളിലെ ഫൈബ്രോസിസ് എന്ന് പറയും, വടുക്കൾ വരുന്ന സ്കാറിങ് നമ്മൾ ചെറുതായിട്ട് ഇപ്പം ദേഹത്തൊക്കെ നമുക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് അറിയാമല്ലോ, അത് നോർമലായിട്ട് സ്കിൻ വന്ന് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം പക്ഷേ നമ്മൾ കരൾ കോശങ്ങൾക്ക് ഡാമേജ് ഫൈബ്രോസിസ് വന്നു കഴിയുമ്പം അത് നോർമലായിട്ടുള്ള കോശങ്ങളായിരിക്കത്തില്ല, അത് സ്കാറിങ് എന്ന് പറയും. അപ്പോൾ നോർമലായിട്ടുള്ള ആ ഫംഗ്ഷൻസും ഇതുമൊക്കെ കംപ്ലീറ്റ് അഫക്റ്റഡ് ആവും, അതായത് ഫങ്ഷണൽ മാസ് കുറയും, പ്രവർത്തനക്ഷമതയുള്ള കരൾ കോശങ്ങളുടെ അളവ് കുറഞ്ഞു വരികയും കരൾ ചുരുങ്ങി വന്ന് സിറോസിസ് ആകും. സിറോസിസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകും, അപ്പോഴാണ് വയറ്റിൽ വെള്ളം കെട്ടുന്ന കരൾ വീക്കം അസൈറ്റിസ് എന്ന് പറയും. കരളിന് കേട് വന്നിട്ട് രക്തം ഛർദ്ദിക്കാം, തലച്ചോറിനെ ബാധിക്കാം, എൻസെഫലോപ്പതി എന്ന് പറയും, വൃക്കകൾക്ക് കേട് വരാം. ഇത് നമ്മൾ എൻ സ്റ്റേജ് ലിവർ ഡിസീസ് എന്ന് പറയും. കുറച്ചുകൂടെ ഒരു സങ്കീർണതകളിലോട്ട് പോകുമ്പോൾ കരൾ ക്യാൻസറും ഒക്കെ വരാം. അപ്പം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഒരു യുവത്വവും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തന്നെ ദോഷമാണ്.
1: ഇപ്പോൾ പാരൻസ് മദ്യപിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പാരൻസിന് കരൾ രോഗമുണ്ടെങ്കിൽ അടുത്ത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്കും ഈ കരൾ രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: അങ്ങനെ ഈ മദ്യപാന രോഗം അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതല്ല, പക്ഷേ അതൊരു തെറ്റായ ഒരു ശീലമാണ്. ഇപ്പോൾ മാതാപിതാക്കൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും നമ്മൾ കുട്ടികളെപ്പറ്റി സാധാരണ പറയുന്നത് കുട്ടികൾ കീൻ ഒബ്സർവേഴ്സ് ആണ്. അപ്പോൾ എന്ത് ശീലങ്ങളൊക്കെ അവരിങ്ങനെ നിരീക്ഷിച്ച് വച്ചിരിക്കും, കുറേ കഴിയുമ്പോൾ അവർ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്ന ഒരു ശീലം രീതി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്തരത്തിലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.
1: ഡോക്ടർ, എങ്ങനെയാണ് ഫുഡ് കൺട്രോളിലൂടെ നമുക്ക് കരളിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക? ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതികളും ശൈലികളും വെച്ചിട്ട് നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അരി ആഹാരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ?
0: പാരമ്പര്യമായിട്ടുള്ള നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ട്രഡീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആരോഗ്യകരമായിട്ട് ഉണ്ടായിരുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കൺവെൻഷനലായിട്ട് കഴിക്കുന്ന രീതി, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു 70% 60% ആദ്യം അന്നജം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അത് ചിലപ്പം റൈസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വീറ്റ് ആയിട്ടായിരിക്കും, ഗോതമ്പായിട്ടായിരിക്കും എടുക്കുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും, അതെ, ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചതുരമായിട്ടുള്ള ഒരിതാണെങ്കിൽ അതിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ പോർഷനും 25% വരും, അതിലൊരു 25% മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ, അത് പച്ചക്കറികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇലക്കറികളും ഉണ്ട്, കളേർഡ് വെജിറ്റബിൾസും ഉണ്ട്, ലൈക്ക് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം ഈ ഇലക്കറികൾ ഒരു 25%, ബാക്കി ഒരു 25% ഇങ്ങനെയുള്ള കളേർഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. പിന്നെ ഡെയിലി ഫ്രൂട്ട്സ്, സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, പിന്നെ ഉച്ചയ്ക്കുള്ള മീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോട്ടീൻ്റെ സോഴ്സും കൂടെ വേണം, മാംസ്യം വേണം, മത്സ്യം അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ അല്ല പലപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കൂടുതൽ ധാരാളമായിട്ട് അന്നജം കഴിക്കും, അതോടൊപ്പം ഈ വറുത്ത് പൊരിച്ച ഐറ്റംസും ഉപ്പ് ചേർന്നത് ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി കഴിക്കും. അത് ഡെയിലി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രായത്തിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റുണ്ട്, RDA എന്ന് പറയും, ഇത്ര കാലറി ഇത്ര പ്രോട്ടീൻ. നമ്മളിങ്ങനെയുള്ള ഈ ജങ്ക് ഫുഡ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ കൂടുതൽ കഴിക്കുമ്പം ഒറ്റ ഒരു സെർവിങ്ങിൽ കൂടി തന്നെ ഇത്രയും ഒരു ദിവസത്തേക്കുള്ള കാലറി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുക. ഇതേ സെയിം തന്നെ അടുത്ത നേരം, നമ്മൾ 4 നേരവും ഭക്ഷണം കഴിക്കുന്നവരാണ്, 4 നേരം ഉദ്ദേശിച്ച് വൈകുന്നേരത്തെ ചായയും കൂടെ ചേർത്ത് 4 നേരം കഴിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഇതേ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് കരളിൻ്റെ ആരോഗ്യത്തെ ഡെഫിനറ്റ് ആയിട്ടും അത് ബാധിക്കും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാന് നല്ലൊരു മദ്യപനിയാണ്. അപ്പോഴേ എനിക്ക് ഈ വയറ് കയറി പെരുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻഡോസ്കോപ്പൊക്കെ ചെയ്തപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന്, പക്ഷെ എപ്പോഴും വയറ് പെരുക്കുന്നുണ്ട്. അത് ഈ കരൾ രോഗമായിട്ട് വല്ല
0: കരൾ രോഗവുമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഈ മദ്യപാനം ശീലം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. അപ്പൊ അത് ഇപ്പം രോഗമൊന്നും വയറു പെരുക്കം, അതിന് അനുബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് നല്ല ലക്ഷണമല്ല, നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനം ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്, നിങ്ങളുടെ ശീലം നിങ്ങളുടെ കുട്ടികളിലും അതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം കുട്ടികൾ വീട്ടിലെ സാഹചര്യങ്ങളും മറ്റും കണ്ടുപഠിക്കുകയാണ്, കണ്ടു വളരുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കൾ ഒരു നല്ല മാതൃകയാവണ്ടല്ലേ? അപ്പം നമ്മൾ കുട്ടികൾ അത് കണ്ടുപിടിക്കും. അപ്പം എത്രയും പെട്ടെന്ന്, നിങ്ങളുടെ ആരോഗ്യത്തിനും ഇത് ദോഷമാണ്, നിങ്ങളുടെ കുടുംബത്തിനും ദോഷമാണ്, മക്കൾക്കും ദോഷമാണ്. കേട്ടോ?

0: ശരി.
1: വയറ് തരുന്നത്
0: അത് വയറസ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അത് ഡോക്ടറെ തന്നെ കണ്ട് അതിനുള്ള ചികിത്സ ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ മദ്യപാന ശീലം ഒഴിവാക്കുക കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ മേഖലയിൽ കുട്ടികളുടെ ഏക ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണല്ലോ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രി എസ് ഐ ടിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 526 കുട്ടികൾക്കാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ കോവിഡിന് ശേഷം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ എല്ലാവരും വീടിനുള്ളിൽ ആ കുറച്ച് കാലയളവിൽ അടച്ചിരിക്കേണ്ടി വന്നു, സ്ക്രീൻ ടൈം കൂടി, അപ്പോൾ അത് കുഞ്ഞുങ്ങൾ പിന്നീട് അവർ ആ ഒരു ജീവിതശൈലി പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് കരൾ രോഗങ്ങൾ കൂടി എന്ന് പറയാൻ പറ്റുമോ?
0: അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോവിഡ് ഈ പറഞ്ഞ പോലെയുള്ള ജീവിതശൈലി വ്യതിയാനങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് പറയാം. ഇപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് ഇപ്പം 90s ലിബറലൈസേഷനൊക്കെ വന്നത്, ഇപ്പം പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഞാൻ ഈ പറഞ്ഞ പോലെ കാലറി മൂല്യം കൂടിയ ഭക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉത്സവ അവസരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്, നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിലായിരിക്കും ചിലപ്പം അമിതമായിട്ട് മധുരമോ അല്ലെങ്കിൽ ഉപ്പോ എണ്ണയൊക്കെ ചേർന്ന ഭക്ഷണം. ഇപ്പം ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീനാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഫുഡ് ജോയിൻസ് ആണ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇപ്പം കടകളിൽ പോലും പോകണ്ട, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് സുഭിക്ഷമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം ഈ കോവിഡ് ഇതിനെ ഈ പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു വീട്ടിലിരിക്കേണ്ട വരുന്ന സമയത്ത് കുട്ടികൾ ആ ഒരു അഡിക്റ്റഡായി പോവുകയും ആ സമയത്ത് അമിതമായിട്ട് വണ്ണം കൂടുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോവിഡിനെ മാത്രം അതിനെ പഴിചാരുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ജനറേഷണൽ ഷിഫ്റ്റാണ് ഈ ഒരു രീതികളും, ഭക്ഷണ രീതിയും ഉണ്ട്, വ്യായാമവും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും. അപ്പം മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അഡ്വർടൈസ്മെൻസ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു അസുഖത്തിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല.
2: അപ്പോൾ നമുക്ക് ലിവർ ഡിസീസസ് റിവേഴ്സിബിൾ ആണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു ലിവർ ഒരു റിസർവ് സൂക്ഷിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് തനിയെ തന്നെ ഡാമേജ് ആയാലും അത് മാനേജ് ചെയ്തോളൂ എന്ന്. പക്ഷേ അത് എത്രത്തോളം റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും?
0: അപ്പോൾ അതായത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരൾ രോഗങ്ങളെ പൊതുവിൽ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന് അക്യൂട്ടായിട്ട് വരുന്നത്, വന്ന് അസുഖം വരികയും അത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ വിട്ടു മാറുന്ന ഒരു 7-8 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 3-4 മാസത്തിനുള്ളിൽ മാറുന്ന ഒരു അവസ്ഥ, അതിന് അക്യൂട്ട് ലിവർ ഡിസീസ് എന്ന് പറയും. ആ ഗണത്തിൽ പെടുന്നതാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത്, വൈറസ് ജന്യ രോഗങ്ങളെ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ, അങ്ങനെയൊക്കെ ഉള്ളത് ആ രീതിയിൽ വരുന്നത്. അതായത് നമ്മൾ വൃത്തിഹീനമായ സാഹചര്യത്തിനുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ജലവും ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് വന്നങ്ങ് മാറും. അതോടൊപ്പം തന്നെ ഈ വിട്ടു മാറാത്ത അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 6 മാസമായിട്ടും ലക്ഷണങ്ങൾ മാറാതിരിക്കുക, ഇത് ഞാനൊരു ടൈം ഫ്രെയിം ഒരു ആർബിട്രറി ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡാമേജസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ചിലപ്പം കാണത്തില്ല, ഒരു വേറെ എന്തെങ്കിലും ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കുറവ്. പിന്നെ പലപ്പോഴും നേരത്തെ രോഗനിർണയം നടത്തി അതിൻ്റെ ചികിത്സ ടൈംലി ആയിട്ട് ചെയ്യുകയാണെന്ന്, അതിപ്പം നവജാത ശിശുക്കൾ തൊട്ട് തുടങ്ങുന്നു. ഇപ്പോൾ ബിലിയറിയട്രീസിയ പോലത്തെ അസുഖം നേരത്തെ അത് സംശയിക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അത് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഡാമേജസ് റിവേർട്ട് ചെയ്യാം. പക്ഷേ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിറോസിസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: എന്റെ സ്ഥലം വെള്ളയാണിക്ക് അടുത്ത് ഊക്കോട് എന്ന് പറയും.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ, സ്വാഗതം,
0: പറഞ്ഞോളൂ.
3: കൊച്ചിന് 11 വയസ്സായി, നമ്മൾ 5ാം ക്ലാസ്സിൽ
0: പഠിക്കാനാണ്.
3: അപ്പൊ ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് പനി വരും. 4 ദിവസം കഴിഞ്ഞ സ്കൂളിലെ ടീച്ചർ വില്ലേജില് പറഞ്ഞു എവിടെയും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
0: ഓക്കെ,
3: പനി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീടിനടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് മറ്റു ടെസ്റ്റിന്റെ എസ് ജി ഒ ജി എസ് ജി ടീച്ചർ നോക്കി.
0: ഓക്കെ,
3: അപ്പൊ അത് എസ് ജി ഒ ജി പോയി.
0: SGOT 109 അല്ലേ?
3: ഓക്കെ, അവരുടെ 3 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ട് പറഞ്ഞു വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
0: ഓക്കെ,
3: അപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ SGOT 33 SGPT 48
0: ഓക്കെ.
3: അപ്പം പറഞ്ഞു മരുന്ന് 5 ദിവസങ്ങളെ മരുന്ന് മരുന്ന് കഴിച്ചിട്ട് മതിയായിക്കോളാൻ പറഞ്ഞു.
0: ഓക്കെ,
3: ഇപ്പം കൊച്ചിന് കുഴപ്പമില്ല. അവന് 11 വയസ്സായി, വെയിറ്റ് 56 കിലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു.
0: വെയിറ്റ് 56, 11 വയസ്സ് അല്ലേ?
3: 56 വയസ്സ്.
0: ശരി, അപ്പൊ ഞാനൊരു രണ്ട് കാര്യം പറയാം. ആദ്യം നമ്മള് ഈ ബ്ലഡ് ടെസ്റ്റിനകത്ത് വ്യതിയാനം കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഒരു നമുക്കൊരു ഒരു 110, 120 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ സാധാരണ നമ്മൾ ഒരു ഏതൊരു വൈറൽ പനി വരുമ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഈ കോമൺ ആയിട്ടുള്ള ഹീമോഗ്രാം എന്ന് പറയും, ടോട്ടൽ കൗണ്ട്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് കൂടെ അതിന്റെ കൂടെ നമ്മൾ ലിവർ ഫംഗ്ഷനും റീനൽ ഫംഗ്ഷനും ഒക്കെ ചിലപ്പം നോക്കാറുണ്ട്, ഇപ്പൊ വിട്ടുമാറാത്ത പനിയൊക്കെ ആണെങ്കിൽ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പം നോൺ സ്പെസിഫിക് ആയിട്ടുള്ള വൈറസ് ജന്യ രോഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ഒരു ഇൻഫ്ലുവൻസ വൈറസോ

0: അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ പോലും ലിവർ ഫംഗ്ഷനകത്ത് ഒരു വേരിയേഷൻസ് ഇങ്ങനെ കാണാറുണ്ട്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തനിയെ തന്നെ അത് നോർമൽ ആയിക്കോളും. അത് ഒരു ഒരു നാലാഴ്ച, ഒരു അഞ്ചാഴ്ച, ആറാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ്ലി നോർമൽ ആവും നമ്മൾ രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും. ഇവിടെ ഈ മകന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനകത്ത് നോർമലായി, പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനെ പറ്റി എന്നോട് സൂചിപ്പിച്ചു. 10 വയസ്സായപ്പോഴുള്ള വെയിറ്റ് ആണ് 56 കിലോ എന്ന് പറഞ്ഞത്. 56 കിലോ ഒരു 10 വയസ്സെന്നുള്ള കുട്ടിക്ക് അവന് നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാളും ഏതാണ്ട് ഇരട്ടിയോളം വരും. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് 30 കിലോ മതി ഏകദേശം ആവറേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുമ്പം ഈ വിഷയം തന്നെ ഇപ്പൊ നമ്മളിപ്പം നേരത്തെ ഒരു ശ്രോതാവും ഇതേപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, ലൈക്ക് ഇങ്ങനെ വെയിറ്റ്, നമ്മൾ പ്രായത്തിനുള്ള വെയിറ്റ് വേണം. അപ്പൊ ഭക്ഷണ രീതിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം, ഭക്ഷണ രീതി ശ്രദ്ധിക്കണം, സമീകൃതമായിട്ടുള്ള ഭക്ഷണമാണ്. ഭക്ഷണ രീതിയെ പറ്റി ഞാൻ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു, എങ്ങനെയായിരിക്കണം നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്നുള്ളത്. അതായത് നമ്മൾ കൂടുതലും ഈ അരിയാഹാരം കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്. അപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും അപ്പം ഇതൊന്നും സമീകൃതമായിട്ടല്ല കഴിക്കുന്നത്. അപ്പം ആ ഇതിനകത്തൊക്കെ ഒരു അതിനകത്തൊക്കെ ഒരു വേരിയേഷൻ കൊണ്ടുവരണം. രണ്ടാമത് വ്യായാമം വേണം. ഒത്തിരി സമയം TV, മൊബൈല് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുന്നെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം. അപ്പം മാതാപിതാക്കളും പൊതുവെ വണ്ണമുള്ള ആരോഗ്യ പ്രകൃതി ഉള്ളവരാണോ? അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രമേഹം, കൊളസ്ട്രോൾ അങ്ങനത്തെ എന്തെങ്കിലും?
1: അച്ഛന് ഓവർ വണ്ണമല്ല, അമ്മ മരിച്ചു, ഓണക്കായിരുന്നു.
0: എന്ത് അസുഖം വന്നാ അമ്മ മരിച്ചത്? അസുഖമായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൊച്ചുമാന്റെ കാര്യത്തില് വളരെ ശ്രദ്ധ വേണം. ഈ വെയിറ്റ്
1: ഇത് ഹോസ്പിറ്റലിൽ
0: ഈ വെയിറ്റ് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ച് അപ്പൊ അതിനുള്ള ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങളും ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കൂടെ വേണം കേട്ടോ.
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കരൾ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് വിഷവസ്തുക്കളും മരുന്നുകളും. ഇപ്പോൾ ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പനി വന്നാൽ തന്നെ പാരസെറ്റമോള്, മിഠായി കഴിക്കുന്ന പോലെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട, കിട്ടുന്ന ചെറിയൊരു തലവേദനയാണെങ്കിലും പാരസെറ്റമോൾ എന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ പെയിൻ കില്ലേഴ്സ്, ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ദീർഘനാളിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എലി വിഷം, കീടനാശിനി. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ക്ലെൻസേഴ്സ് അവർ, അല്ലെങ്കിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് അതിൻ്റെ കളർ കണ്ടിട്ട് മണം അട്രാക്ട് ചെയ്തിട്ടൊക്കെ എടുത്തവർ അറിഞ്ഞോ അറിയാതെ കുടിക്കുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിഷവസ്തുക്കൾ ഉള്ളിൽ പോയാൽ അത് കരളിനെ എത്രത്തോളം ഡാമേജിങ് ആക്കും?
0: കരളിൻ്റെ നമ്മൾ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്, ധർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഭക്ഷണം സംസ്കരിക്കുന്നതും അതിൻ്റെ ആഗിരണവും പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗ്ഷനോടൊപ്പം തന്നെ ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന വസ്തുക്കൾ, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിനകത്തുനിന്നുള്ള കേടുപാടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഘടകങ്ങളാവാം. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്ത് അടുത്തുള്ള ടോക്സിക് എലിമെൻറ്റ്സ്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനകത്തും ലിവറിന് ഒരു റോളുണ്ട്. പക്ഷേ നമുക്ക് ഒരു ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു എമൗണ്ട് പോവുകയോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് കരളിന് കേടുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ലിവറിന് ഡാമേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ OTC എന്ന് പറയും, ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിസിൻ വാങ്ങി, അത് പ്രിസ്ക്രിപ്ഷൻ്റെ അഭാവത്തിൽ. ഈ അടുത്തിടയ്ക്ക് ഇപ്പം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ അതിന് കുറച്ചൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പം പലപ്പോഴും നമ്മൾ, ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, ഇപ്പം ഞാനിപ്പോൾ കടയിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ പോലും അവർ ഡെഫിനറ്റ് ആയിട്ടും പേര്, വയസ്സ്, ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചോദിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇതുപോലത്തെ അല്ലാത്ത ഒരു മരുന്നിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു പാരസെറ്റമോള് സർവ്വസാധാരണമാണ്. അപ്പം ഇതിനകത്തുള്ള ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇത് പല സ്ട്രെങ്തിൽ വരും. ഒരു സംഭവം ഉണ്ടായി വടക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത, ചെറിയൊരു കുട്ടിക്ക് പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്തു. അതിപ്പം തുള്ളിമരുന്നായിട്ട് വരുന്നുണ്ട്, ഡ്രോപ്സ് എന്ന് പറയും. രണ്ടാമത് സിറപ്പായിട്ട് വരുന്നുണ്ട്. സിറപ്പായിട്ട് വരുന്നത് തന്നെ സ്ട്രെങ്ത് ഡിഫറൻ്റ് ആണ്. അപ്പം മരുന്നിൻ്റെ ലേബിൾ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഡോക്ടർ എഴുതിയേക്കുന്ന ഡോസ്, അതൊരു കാരണവശാലും നമ്മൾ പറഞ്ഞേക്കുന്ന ഇടവേളകളിൽ, പറഞ്ഞേക്കുന്ന ഡോസിൽ, പറഞ്ഞേക്കുന്ന കാലത്തേക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ഇത് വാങ്ങിച്ച് നമ്മൾ ലക്ഷണം വരുന്ന സമയത്തൊക്കെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ വേദന സംഹാരി ഗുളികകളെന്ന് പറഞ്ഞ NSAID, ഇതൊക്കെ കേടുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം ചില മരുന്നുകളുണ്ട്, ഇപ്പോൾ വേറെ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന, ഇപ്പോൾ ജന്യ സംബന്ധമായിട്ട് ചില കഴിക്കുന്ന മരുന്നുകളൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാക്കും. പിന്നെ ക്യാൻസറിൻ്റെ മരുന്നുകൾ, അതിപ്പം ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ആ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് മാനേജ് ചെയ്യാന്നുള്ളൂ. അല്ലാതെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരസെറ്റമോളിൻ്റെ ദുരുപയോഗം വളരെ വളരെ വളരെ കോമൺ ആണ്. ചെറിയൊരു 10% കുട്ടികളിലെങ്കിലും ഗുരുതരമായിട്ടുള്ള കരൾ രോഗം, അതായത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും, അതായത് കരളിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് അപകടത്തിലാവുകയും പിന്നീട് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ വിഷവസ്തുക്കൾ, പെസ്റ്റിസൈഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറയുകയുണ്ടായി. ഇപ്പം ഇതിൻ്റെ പാക്കിങ് ചിലപ്പം വേറെയുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുമായിട്ടുള്ള ഒരു സാമ്യം ഉണ്ടാവും. അപ്പം ഇപ്പം എലിവേഷമൊക്കെ ഒക്കെ തന്നെയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഒരു ദാരുണമായ ഒരു സംഭവം നമുക്ക് നേരിടേണ്ടി വന്നു. ഒരു ചെറിയ കുട്ടിയും, അവൾക്ക് 3 വയസ്സ് 4 വയസ്സുമേ ഉള്ളൂ, ഒരു വടക്കൻ ജില്ല എന്ന് റെഫേർഡായിട്ട് വന്ന കേസാണ്. വീട്ടിൽ പെയിൻറ്റിങ് നടക്കുകയായിരുന്നു. അപ്പം ഇവർ ഈ കാർഷിക കുടുംബമാണ്. അപ്പം റാറ്റ് പോയ്സൺ എന്ന് പറയും, അതിൽ റാറ്റ് പോയ്സൺ അത് ടൂത്ത്പേസ്റ്റിൻ്റെ കളറിലിരുന്നു. കുഞ്ഞ് അറിയാതെ ഇതെടുത്ത് പേസ്റ്റ് ആണെന്നെടുത്ത് ഉപയോഗിക്കുകയും പിന്നീട് ഗുരുതരമായിട്ടുള്ള കരൾ രോഗമായും കുഞ്ഞിന് ദാരുണമായിട്ടായിരുന്നു അത് സംഭവിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സും ഒക്കെ വളരെ കുട്ടികളുടെ ഒരു റീച്ചിൽ നിന്ന് മാറ്റി നിർത്തുന്നതും സേഫായിട്ട് വെക്കേണ്ടതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
1: ഞാൻ ഫൈസൽ ഇബ്രാഹിം, കല്ലമ്പലം, ആറ്റിങ്ങൽ കല്ലമ്പലം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: ആ സാറേ, ഞാൻ ഡൗട്ട് ചോദിച്ചത്, ഈ ലിവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വലിയ മുതിർന്നവർക്കായാലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവും സാറേ.
0: അപ്പം അതിന് രണ്ട് വശമുണ്ട്. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നമ്മളിപ്പം ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മാത്രം വെച്ച് ഇതും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുമ്പം അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാതെ ചുമ്മാ സെർച്ച് ചെയ്ത് ഇന്ന അസുഖമാണ് അസുഖമാണെന്ന് വിചാരിക്കുകയും വേറെ പല ചികിത്സാ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ഒരു വ്യതിയാനം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ലാബ് റിസൾട്ടിനെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്, രോഗിയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങളും കൂടെ നമ്മൾ അപഗ്രഥിക്കണം, അതോടൊപ്പം കുട്ടിയെ പരിശോധിക്കണം. അതിന് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ വിശകലനം നടത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ആ ടെസ്റ്റ് മാത്രം വെച്ച് ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല. രണ്ട് വശവും പ്രധാനമാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ശരിയായ സമയത്തെ ചികിത്സ എത്രത്തോളം പ്രധാനമാണ് കരൾ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം?
0: ഇതൊരു വലിയൊരു ചോദ്യമാണ് ശരിക്കും. ഇപ്പം ഞാൻ നമുക്കൊരു 1-2 ഇൻസ്റ്റൻസസ് എടുക്കാം. ഇപ്പം നവജാത ശിശുക്കളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, അപായ സൂചനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം, ചെറിയതല്ല, ഒരു 30-40% കുട്ടികൾക്കും ചിലപ്പം മഞ്ഞ കാണാറുണ്ട്. അത് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് നോർമലായിട്ട് തന്നെ ചിലപ്പോൾ കാണുന്നതാണ്, ഫിസിയോളജിക് റീസൺസ് എന്ന് പറയും. അപ്പം അത് അങ്ങനെയുള്ള മഞ്ഞ യൂഷ്വലി നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ് വരികയും 4-5 ദിവസം കൊണ്ട് അത് പീക്കാവുകയും ഒരു 1 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇപ്പം ഒരു പ്രീടേം ആയിട്ട് ജനിക്കുന്ന, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ ഒരു 3 ആഴ്ച വരെയൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് ചിലപ്പോൾ നോർമലായിട്ട് വളരുന്നുണ്ടാവും, ഫീഡ് ചെയ്യുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നാലും ഇങ്ങനെ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂത്രത്തിൻ്റെ കളർ ശ്രദ്ധിക്കുക, അതോടൊപ്പം മലത്തിൻ്റെ കളറും ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതകൾ കാണുകയാണെങ്കിലും കുഞ്ഞ് അപ്പാരൻ്റ്ലി നോർമൽ, അതായത് കുഞ്ഞ് വളരുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് തുടർന്ന് പരിശോധനകൾ നടത്തി ഈ പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യം. അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതോടൊപ്പം തന്നെ ചില പ്രാക്ടീസസ് ഉണ്ട്. മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെയിലത്ത് കാണിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് മൾട്ടി വൈറ്റമിൻ സിറപ്പ് കഴിക്കുന്നതുകൊണ്ടാണ് മൂത്രത്തിന് കടുത്ത കളറിൽ പോകുന്നതെന്ന് ഉള്ള തെറ്റായ ധാരണ. പാല് കുടിക്കുന്നതുകൊണ്ടായിരിക്കും മലത്തിന് കളറ്, മഞ്ഞയ്ക്ക് പകരം വെള്ളം വരും, ഇതൊക്കെ
2: ടാബ്ലറ്റ് എടുക്കുന്ന,
0: ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ വളരെ വളരെ സർവ്വസാധാരണം. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുട്ടി 3 മാസമായി. അതാണ്, 3 മാസം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നിർണായകമായിട്ടുള്ള ടൈമാണ് പോകുന്നത്. അപ്പോൾ അത് മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും സർജിക്കൽ കണ്ടീഷൻ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു സമയബന്ധിതമായിട്ട് പരിശോധനകൾ നടത്തി സ്ഥിരീകരിച്ച് ചികിത്സ ചെയ്യേണ്ട അസുഖങ്ങളുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഡാമേജ് വരികയും പിന്നെ കരൾ മാറ്റത്തിലേക്കൊക്കെ തന്നെ പോകേണ്ട അവസ്ഥയും സംജാതമാകും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
3: എന്റെ പേര് പുഷ്പം, ത്രിവേണ്ടത്ത് നിന്നാണ് വിളിക്കുന്നത്.
2: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
0: നമസ്കാരം, ചോദിച്ചോളൂ.
3: ഡോക്ടർ, അവർക്ക് സ്കാൻ ചെയ്തപ്പോഴും വെറുതെ ഫാറ്റ് ലിവർന്ന് കണ്ടു. ഒരു പ്രാവശ്യം കൂടെ കണ്ടു.
0: ആർക്കാണ്?
3: വലിയ ആൾക്കാണ്. പിന്നീട് ഒരെണ്ണം ഗ്രേഡ് 1 ഫാറ്റി ലിവർന്ന് കണ്ടു.
0: ഓക്കെ,
3: ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് ലിവറിന് ഡാമേജ് എന്താന്ന് എങ്ങനെയാ അറിയുന്നത്?
0: നമുക്ക് ഒരു ഒരു അൾട്രാസൗണ്ട് സ്കാൻ മാത്രം വെച്ചിട്ട് ആ ഗ്രേഡിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു റിലവൻസും ഇല്ല. അപ്പൊ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് 5% കൂടുതൽ കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവറിന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ഏകദേശം 30% കൂടുതൽ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴേ അൾട്രാസൗണ്ടിൽ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ആ ഒരു ഈ ഒരു റിപ്പോർട്ടും അങ്ങനെ ഒരു പ്രൊഗ്നോസ്റ്റിക്കേഷൻ, അതായത് അസുഖത്തിന്റെ തീവ്രതയെ പറ്റി പറയുന്നത് ഉചിതമായിരിക്കില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്, ബാക്കിയുള്ള അനുബന്ധ ടെസ്റ്റുകൾ നടത്തി. അതായത് നമുക്കൊരു ഇപ്പൊ എല്ലാവരുടെ ഇടയിലുള്ള ഒരു മിഥ്യാധാരണയാണ്, നമ്മളൊരു പോയൊരു സ്കാൻ ചെയ്യുക, ഇത് കാണുക. നേരത്തെ ഇപ്പൊ ഇന്റർവ്യൂവിന് ഇടയിൽ സൂചിപ്പിച്ചിരുന്നു, എനിക്കും ഫാറ്റി ലിവർ ഉണ്ട്, നിനക്കും ഫാറ്റി ലിവർ ഉണ്ട്, അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്ന ആ ഒരു രീതി അല്ല. അപ്പൊ അതിന് വേറെ പല ഘടകങ്ങളും ആശ്രയിച്ചിരിക്കും.

0: അതുകൊണ്ട് എന്തായാലും ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക.
1: ഓക്കെ, വിളിച്ചു
2: അത്രേ
1: തന്നെ.
0: താങ്ക് യു.
1: ഡോക്ടർ, ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് എല്ലാ സാധാരണ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ടോ?
0: കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ അമിത വണ്ണം, ഒബിസിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതൊക്കെ അമിത വണ്ണം, കൊളസ്ട്രോളൊക്കെ കൂടിയിരിക്കും, ഇതൊക്കെ ഈ പിത്തസഞ്ചിയിൽ കല്ല് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് രീതി കാണാറുണ്ട്. ഒന്ന്, ലക്ഷണമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡൻ്റലായിട്ട്, അതായത് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചിയിൽ കല്ല് കാണുന്നു. അപ്പോൾ അത് യൂഷ്വലി വലിയ കുഴപ്പം ചെയ്യാറില്ല, സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുക. സിംറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അമിതമായിട്ടുള്ള വയറുവേദന, പിത്തസഞ്ചിക്ക് വീക്കം വന്നിട്ടുള്ള ഇത്. പിന്നെ ചില അവസ്ഥകളിൽ പിത്തനാളി ചെറിയ കുഴലുകളുണ്ട്, ബൈൽ ഡക്ട് എന്ന് പറയും, അതിലൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ അണുബാധ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, കൊളഞ്ചൈറ്റിസ്. അതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം മെയിനായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള വണ്ണം ഇത് ഒഴിവാക്കണം. വണ്ണം കൂടുന്ന കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെയും പല അസുഖങ്ങൾ കൊണ്ട് പിത്തസഞ്ചിയിൽ കല്ല് കാണാം. രക്തസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ, പിന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ. അപ്പോൾ അതൊരു ബ്രോഡായിട്ടുള്ള വളരെയധികം കാരണങ്ങൾ കൊണ്ടുവരാം. പക്ഷെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന കോസുകളിൽ വെയിറ്റ് ഒരു ഘടകമാണ്.
1: ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചൊന്നും പറയാമോ?
0: അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കരളിൽ കുട്ടികളിലാണെങ്കിൽ ഏതാണ്ട് നമുക്കൊരു ബ്രോഡായിട്ടൊരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-30 കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ തന്നെ ഉപവിഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം അതിൽ തന്നെ ഉള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സ് ആണ് ഈ ഓട്ടോയിമ്യൂൺ ഡിസോർഡർ. ഓട്ടോയിമ്യൂൺ ഡിസോർഡർ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കരളിൽ ധാരാളം കോശങ്ങളുണ്ട്. അപ്പം നോർമലി നമ്മൾ ബോഡി അതിൻ്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കാതെ ഒരു ബാലൻസിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം വേറെ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു വൈറസ് ആവാം, അല്ലെങ്കിൽ ഒരു ടോക്സിൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഘടകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവാം, അതിനെ ഫോറിൻ ആയിട്ടുള്ളതിനെ കണ്ട് ബോഡി ഹാൻഡിൽ ചെയ്ത് നോർമൽ റെസ്പോൺസ് വഴി അത് കൺട്രോൾഡ് ആയിട്ട് പോകും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള കോശങ്ങളെ തന്നെയും ഒരു ഒരു വിദേശിയായിട്ട് സങ്കല്പിച്ച്, അതൊരു ഫോറിനറായിട്ട് സങ്കല്പിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതിൽ തന്നെ കരൾ കോശങ്ങളെ എതിരെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ഡാമേജ് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസോർഡേഴ്സ്.
1: ചികിത്സ കോംപ്ലിക്കേറ്റഡ് ആണ്?
0: അല്ല, ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് ആവും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അനിൽ കായംകുളം പുതുപ്പള്ളി, ഞാനിപ്പം വിളിക്കുന്ന ബംഗാളിൽ നിന്നാണ്.
0: പറഞ്ഞോളൂ
3: സാറേ. നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഞാനൊരു സംശയം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
0: ചോദിച്ചോളൂ, തീർച്ചയായും.
3: ഈ കരൾ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫെക്ഷൻ ചാൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലുണ്ട്.
0: കരൾ ശസ്ത്രക്രിയ എന്ന് ഉദ്ദേശിച്ച എന്ത് കാര്യത്തിനാണ് കരൾ ശസ്ത്രക്രിയ?
3: ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിയുടെ.
0: ഓക്കെ ഓക്കെ, നമ്മള് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയാണോ?
3: അതെ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികളുടെ കാര്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, എന്റെ അറിവിൽ 3 ഞങ്ങളുടെ ദേവളങ്ങര പഞ്ചായത്തിൽ 3 ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു.
0: കുട്ടികളാണോ കുട്ടികളാണോ മുതിർന്നവരാണോ?
3: മുതിർന്നവരാണ്.
0: ഓക്കെ.
3: ഇതിൽ 2 35 വയസ്സിന് മേലിൽ പ്രായം ഉണ്ടായിരുന്നു, അവർ മദ്യപാനികളായിരുന്നു. പക്ഷെ എന്റെ സുഹൃത്ത് റഷീദ് എന്ന് പറയുന്ന ആള് മദ്യപാനി അല്ല, പുള്ളിക്ക് എന്റെ പ്രായമുണ്ട്, 55 വയസ്സ് പ്രായമുണ്ട്.
0: 55 അല്ലേ? 55.
3: ഓക്കെ. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അപ്പം ഞാൻ എന്റെ അറിവില് ഇത് എന്ന് പറയുന്നത്, പൊതുവെ കരൾ ശസ്ത്രക്രിയ കഴിയുന്ന വ്യക്തികൾ 2-3 മരണപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട്.
0: ഇല്ല, അത് ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്കിപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. നമ്മൾ കരൾ മാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പം വേറൊരാളുടെ അവയവം നമ്മുടെ ശരീരത്തിൽ എടുത്തു വെച്ച് അതിനെ തുന്നിച്ചേർത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരാളുടെ അവയവം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇമ്യൂണോ സപ്രസൻസ് എന്ന് പറയും. ഇമ്യൂണോ സപ്രസൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ നമ്മളിപ്പം നോർമലായിട്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. ഈ ഇമ്യൂണോ സപ്രസൻസ് ഉപയോഗിക്കുമ്പം ആ ഒരു നമ്മുടെ നോർമൽ മെക്കാനിസം സപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വേറെയും പല കാരണങ്ങൾ കൊണ്ട് സങ്കീർണതകൾ വരാം. ഇതുകൊണ്ട് ശസ്ത്രക്രിയയുടെ പരാജയം തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ ചിലപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഓർഗനെ ശരീരം സ്വീകരിക്കുന്നില്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ജനറലൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരെ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല.
3: ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരൊരു 8-10 വരെ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാരും, എന്റെ അറിവിൽപ്പെട്ടവരെല്ലാരും ഞാൻ പറഞ്ഞ തെറ്റാണ് രണ്ടു വർഷം ജീവിച്ചത്, എന്ത് കാരണത്താലാണ് ഇത്രയും പെട്ടെന്ന് ഇവര് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ഇതുകൊണ്ട് ചോദിച്ചു.
0: അത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു കാരണം ഈ നമ്മൾ ഇമ്യൂണോ സപ്രസൻസ് അതായത് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കരളിനെ പുറന്തള്ളാതിരിക്കാനായിട്ട്, അതിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. രണ്ട്, വേറെ ചില അസുഖങ്ങൾ അതിന്റെ അനുബന്ധമായിട്ട് വരാം, അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടാണ്. പിന്നെ അനുബന്ധമായിട്ടുള്ള വേറെ സങ്കീർണതകൾ പലതും വരാം, അതൊക്കെ താരതമ്യേന കുറവാണ്, ഇതിലേതെങ്കിലും ഒരു ഘടകമാകും. അപ്പൊ അത് ഒരു ഒരു എന്താ ഫിസിക്കലായിട്ട് നേരിട്ട് വെരിഫൈ ചെയ്താലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തലമുറകൾ മാറുന്നതിനനുസരിച്ച് വന്ന മാറ്റം, ജീവിതശൈലിയുടെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സ്ക്രീൻ ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഇപ്പോൾ മുതിർന്നവർ മദ്യപിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളെ പറ്റി നമ്മുടെ ആശങ്ക, കുട്ടികൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ടോ, സബ്സ്റ്റൻസ് അബ്യൂസ് എത്രത്തോളം നമ്മുടെ, അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഡോക്ടറിന് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസസ് വരുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ടോപ്പിക് കരളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കരളിനെ അതെങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്?
0: ആദ്യം നമുക്ക് സ്ക്രീൻ ടൈമിനെ പറ്റി എടുക്കാം. അപ്പം സ്ക്രീൻ ടൈമിനെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പം പിന്നെ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, ടെക്നോളജിയും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് വരിക, അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അത് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു 2 മണിക്കൂറിൽ കൂടുതലെങ്കിലും, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ റിജിഡായിട്ട് അങ്ങ് ഉദ്ദേശിക്കുകയല്ല, അപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് ചിലപ്പോൾ ലാപ്ടോപ്പൊക്കെ നോക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഒഴിവാക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയ പ്രായത്തിൽ 2-3 വയസ്സ് വരെ ചിലപ്പം മൊബൈലോ ടിവിയോ പോലും കാണിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന രാജ്യങ്ങളുണ്ട് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ല, നിലവിലില്ല. പിന്നെ അത് നിയമം ഉണ്ടെങ്കിലും അത് പാലിക്കുന്നതിലാണ് പ്രാധാന്യം. ഒരു 2 മണിക്കൂറിൽ കൂടുതലുള്ള സ്ക്രീൻ ടൈം പൊതുവെ ദോഷം ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, അത് നിഷ്ക്രിയമായ വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ചേരുന്ന പോലെ അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അമിതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും വീഡിയോസ് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം ചെയ്യുന്നത്, അതൊക്കെ കരളിന് ദോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫാറ്റി ലിവറിനും മറ്റുമൊക്കെ കാരണമാവും. രണ്ടാമത്, ഇപ്പോഴത്തെ ഒരു സമകാലീനമായിട്ടുള്ള ഒരു റെലവൻസ് ഉള്ള ടോപ്പിക്, ഏത് ദിവസം നോക്കിയാലും ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയുള്ള വാർത്ത ഒന്നല്ലെങ്കിൽ അടുത്ത വന്നുകൊണ്ടിരിക്കുക. അത് കരളുമായിട്ട് സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നീഡിൽ ഷെയറിംഗ്, ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ്, അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സാംക്രമികമായിട്ടുള്ള ചില കരൾ രോഗങ്ങൾ വരാം. പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് BC നീഡിൽ ഷെയർ ചെയ്യുമ്പം, അപ്പോൾ അത് കരളിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഡാമേജ് ചെയ്യുകയും ലിവർ സിറോസിസും ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: പേര് സ്ഥലവും പറയാമോ?
2: പേര് തൽശ്ശേരി.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഹലോ ഡോക്ടർ,
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: പിന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരിപ്പോ കുറച്ച് കാലമായിട്ട് പിന്നെ അലർജിയുടെ മരുന്ന് കുടിക്കുന്നുണ്ട്, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ?
0: അപ്പം നമ്മളൊരു അസുഖം ഉണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ആസ്മയോ മറ്റോ ഉണ്ടാവും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പം അത് പിന്നെ ഡോക്ടർ പറഞ്ഞ തോതിൽ പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അത് ഡോക്ടർ ഓരോ തവണയും റിവ്യൂ ചെയ്തിട്ട് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ നിർത്താനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്യും.
1: അപ്പോൾ ഈ ശ്രോതാവിന്റെ സംശയം, ദീർഘകാലം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് കരളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ,
0: അസുഖത്തിന് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെന്നിക്കൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കരളിന് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും, നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും, അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. അല്ല, അത് തന്നെ ഉപയോഗിക്കുകയേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ലിവർ ഫംഗ്ഷൻസ് നമ്മൾ അസസ് ചെയ്യുകയും പീരിയോഡിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. പിന്നെ ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങൾക്കുണ്ട്, അത് നമ്മൾ ഓരോ ക്യാൻസറിന് ഒരു പ്രത്യേകിച്ചുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ അത് വരുന്ന സമയത്ത് അത് നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്.
1: വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ചോദിക്കാതെ വയ്യ. ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പലരും അത് ശ്രമത്തിൽ പരാജയപ്പെടുകയും ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ അത് ഉണ്ടാക്കുന്ന ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഡാമേജസ് എത്രത്തോളം പെർസിസ്റ്റൻ്റ് ആണ്?
0: ഇപ്പം ഈ റാറ്റ് പോയ്സൺ പോലത്തെ ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം ചില ഘട്ടങ്ങളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. ഇപ്പം ഈ ഇപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ കുട്ടികളുടെ റീച്ച്, അതായത് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിൽ വെക്കാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഇന്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവാണ്.

0: ആണ്, എങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: അല്ലെങ്കിൽ മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ
0: അത്
1: നമ്മുടെ
0: മണ്ണ്
1: ഫുഡിന്റെ ജ്യൂസിന്റെ ബോട്ടിലിൽ നമ്മൾ
0: അത്
1: ശേഖരിക്കുന്നു.
0: വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഒരുപോലെ ഇരിക്കും പലപ്പോഴും, അപ്പോൾ അത് ലേബലില്ലാതെ സൂക്ഷിക്കുന്നത് വളരെ കുറ്റകരമായ അനാസ്ഥയെ, അത് ഒഴിവാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്
2: സാറേ.
1: സ്വാഗതം.
2: സാർ, എന്താ മരുമോക്കും മോന് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിച്ചോളൂ.
2: ചോദിക്കാം. മരുമകള് 110 കിലോ വെയിറ്റ് ഉണ്ട്. പഠിച്ചു പോക്കവും വണ്ണമാണ്. 110 കിലോ വെയിറ്റ്.
0: എത്ര വയസ്സ്?
2: ആഹാര നിയന്ത്രണം ഇല്ല. മോക്ക് 25 വയസ്സായതുള്ളൂ. 25 വയസ്സ്. എന്നിട്ട് മോനാണെങ്കിൽ 95 കിലോ വെയിറ്റ്. അവന് നല്ല ഫുള്ള് നല്ല നല്ല വണ്ണമുണ്ട്. ആഹാരവും നിയന്ത്രണമൊന്നും ഇല്ല. പറയുന്നതൊന്നും കേൾക്കത്തുന്നില്ല. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ അവർക്ക് മക്കളുണ്ടായിട്ടില്ല ഇതുവരെ. അതിനുള്ള പ്രശ്നം ഉണ്ടാവോ?
0: ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു
2: ആഹാരത്തിനെ പറ്റിയൊന്നും പറഞ്ഞാലും അവര്
0: അല്ല, ആഹാര നിയന്ത്രണം അല്ലാതെ നമുക്ക് ഇത് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്താതെ നമുക്കൊരു, ഞാനിപ്പം എൻ്റെ ആശുപത്രിയിലുള്ള എക്സ്പീരിയൻസ് പറയും, ഇന്നലെയും വന്നിരുന്നു രണ്ട് കഴിഞ്ഞ ആഴ്ചയും. അപ്പം ആദ്യം പറയുന്നത് നമുക്ക് പ്രകടമായിട്ട് ഇങ്ങനെയുള്ള ഈ ഫാറ്റിൽ അമിതമായിട്ട് എന്നെ വണ്ണം വന്നിട്ട് വരുന്ന കരൾ രോഗങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊന്നുമില്ല. ഭക്ഷണം, വ്യായാമം, ജീവിതശൈലി, ഇത് ചികിത്സയുടെ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥായിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്കൊരു
2: ഇടയ്ക്ക് മോൻ ഉറങ്ങിടക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അനക്കം ഇല്ലാതെ നെഞ്ചുവേദനയും നെഞ്ചുരിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്.
0: അപ്പൊ ഈ കൂർക്കമ്പലി ഇങ്ങനെയൊക്കെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള വണ്ണത്തിന്റെ
2: ഭയങ്കര കൂർക്കമ്പലി,
0: അതൊക്കെ ഈ അമിതമായിട്ട് വണ്ണമുള്ളതിന്റെ സങ്കീർണതകളാണ്. അതൊക്കെ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതാണ്. ഡോക്ടറെ സമീപിച്ച് യഥാസമയം ചികിത്സ ചെയ്യുകയും ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ പാലിക്കുകയും ചെയ്യുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളെ നമ്മൾ റിസ്കിൽ പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രോസസ്ഡ് ഫുഡാണെങ്കിലും എക്സസൈസ് ഇല്ലായ്മ, തെറ്റായ ജീവിതശൈലി പിന്തുടരുന്നത്, ഇതെല്ലാം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ശരീരത്തെയും ആരോഗ്യത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് അത്തരം സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടായിരിക്കാം അല്ലേ?
0: അതെ അതെ അതെ.
1: ചില സിറ്റുവേഷൻസിൽ സമയമില്ലായ്മ ഒരു കാരണമാകും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ.
0: കൺവീനിയൻസ് ആണ്, കൺവീനിയൻസ്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു രീതി. അപ്പം ടൈം ഇപ്പോൾ സേവ് ചെയ്യുക, അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോക്കസ് മുതിർന്നവരിലാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്, ശരിക്കും ഈ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ പ്രായത്തിൽ നിന്നാണ്. കാരണം ഇവരാണ് നാളത്തെ വലിയ തലമുറ ആകേണ്ടതും റോൾ മോഡൽസ് ആവേണ്ടതും. അവരിൽ നിന്ന് ആ ചേഞ്ച് തുടങ്ങണം.
1: ഇപ്പൊ കുട്ടികളിലെ അവബോധം, അവർക്ക് കണ്ടുപിടിക്കാൻ നല്ല ശീലങ്ങൾ പിന്തുടരുന്ന പാരന്റ്സ്, സമൂഹം, ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധിവരെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും.
0: ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ, ഇപ്പം ജനിതകമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. അല്ലാതെ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളും പിന്നെ മരുന്ന് ഇതിലുള്ള ദുരുപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോചനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വൈറസ് ജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഓൾറെഡി ഇപ്പം നിലവിൽ തന്നെ സർക്കാരിന്റെ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ എല്ലാവരും ഇമ്മ്യൂണൈസ്ഡ് ആണ്, ഇപ്പം 100% വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഇഷ്യൂസ് താരതമ്യേന കുറവാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ളതൊക്കെ സാർവത്രികമായിട്ടില്ല വാക്സിനേഷൻ ഷെഡ്യൂളിൽ, പക്ഷേ ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അപ്പം അത് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും.
1: അപ്പം ശരിയായ ജീവിതശൈലി പിന്തുടർന്ന് അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, പ്രതിരോധ മരുന്ന്, കുത്തിവയ്പ്പ് ശരിയായ രീതിയിൽ എടുക്കുക, ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കരൾ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും സമയം കുട്ടികളിലെ കരൾ രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് കെ.എസ്സിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
4: ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്നു. വികസിത് ഭാരത് G-RAM-G പദ്ധതിയിലൂടെ പ്രാദേശികമായ തൊഴിലവസരങ്ങൾക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്നു. സ്വയം സഹായ

0: സംഘങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും താങ്ങാകാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
1: ഒ എൻ വി കുറിപ്പ് രചിച്ച്, രവി ബോംബെ സംഗീതം നൽകി. ദേവ, ദിനേശ്, ലതിക എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വൈശാലി.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് 12:20 വരെ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി P. ജയചന്ദ്രൻ പാടിയ ഗാനം, ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി. ഇപ്പോൾ ഋഷികേശ് ദേവ് പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്ഷമിക്കണം, ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബാലു ആർ കൃഷ്ണ എഴുതിയത്, സംഗീതം നെച്ചൂർ ആർ രതീശൻ. തൂശനിലെ തുമ്പിൽ കളവുഭവമായ എൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം.

0: ബാലു ആർ കൃഷ്ണ, രഞ്ജിത്ത് ജോർജ് എന്നിവർ രചിച്ച് നെച്ചൂർ ആർ രതീശൻ സംഗീതം നൽകി ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി T.Siddiq ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ മുന്നേറ്റമായ ഹർ ഘർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 14th രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പോരാട്ടങ്ങളും പൊതുജീവിതവുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, പ്രതിഭ എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്നതായി പ്രധാനമന്ത്രി X കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കർക്കിടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം

0: ചരിത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറത്ത് കർക്കടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് മണപ്പുറത്ത് ബലിതർപ്പണം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കാലാവസ്ഥ അനുകൂലമായതിനാൽ കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിയിടാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. മണപ്പുറത്തെ ബലിത്തറകളിൽ ഇന്നലെ രാത്രി തന്നെ തിരക്കേറിയിരുന്നു. 400-ലേറെ പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ചുമതലയിലുള്ളത്. KSRTC പ്രത്യേക സർവീസും കൊച്ചി മെട്രോയുടെ അധിക സർവീസും ഭക്തർക്കു വേണ്ടി ഒരുക്കി. ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്.
0: കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷ പുണ്യം തേടി പുലർച്ചെ 2 മണി മുതൽ വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ സേവനവും ഏറെ സഹായകരമായി. ഇന്ന് മഴയില്ലാതിരുന്നതിനാൽ ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാനും സാധിച്ചു.
0: പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡോക്ടർ സാരാഭായിയുടെ ദർശനവും ശാസ്ത്രചിന്തയുമാണ് ഇന്ത്യൻ ബഹിരാകാശ മുന്നേറ്റത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തുടരുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം 3-ാം ദിവസം പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച EOD വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. ദേശഭക്തി ഗാനങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യം. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിനുള്ള ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം August 15 മുതൽ October 2 വരെ നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണയ സംവിധാനവും ഏർപ്പെടുത്തും.
0: നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. സീനിയർ പുരുഷ വിഭാഗത്തിൽ കരൺ സിംഗും ഷെർജിൽ ശാന്തിമോലും ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ തേജസ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തനിഷ്ക ഖത്രി സ്വർണവും ഖുഷി ദബാഡെ വെള്ളിയും നേടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന്

0: അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭാര്യയ്ക്കും സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തും. നിരണം, കൊമ്പൻകേരി, അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര, നെടുമ്പുറം തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് ഒന്നിന് കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഖനന നിയമ ഭേദഗതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും ആവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതു സംബന്ധിച്ച ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിനായി ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവു ബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു.
3: മനുഷ്യ ശരീരം എന്നത് ഒരത്ഭുത പ്രതിഭാസമാണെങ്കിലും ഘടനാപരമായി അപഗ്രഥിക്കുമ്പോൾ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, ജീവകങ്ങൾ, സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ ജലവുമായി ചേർത്തുണ്ടാക്കിയ ഒരു മിശ്രിതമാണെന്ന് മനസ്സിലാക്കാം. ഭൂമിയിൽ ഏതാണ്ട് 105 മൂലകങ്ങളുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏകദേശം 40 സൂക്ഷ്മമൂലകങ്ങൾ മാത്രമാണ് മനുഷ്യ ശരീരത്തിൻ്റെയോ അതിൻ്റെ പ്രവർത്തനങ്ങളുടെയോ ഭാഗമായിട്ടുള്ളത്. ഇവയിലേറിയ പങ്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെയാണ്. ബാഹ്യഘടകങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നവയും ഉണ്ട്. പ്രധാന പോഷകങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം, ജീവകങ്ങളിലായ എ, ബി, സി, ഡി, ഇ, കെ ഇവയുടെയും മാംസ്യം അഥവാ പ്രോട്ടീൻ്റെയും അപര്യാപ്തത രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള അസുഖങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസസ് ഇന്നും വികസ്വര വികസിത രാജ്യങ്ങളെ ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ്. പ്രധാനമായും 3 കൊണ്ടാണ് പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഗുണമേന്മയുള്ള ആഹാരത്തിന്റെ ലഭ്യതക്കുറവ്, കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഗുണങ്ങൾ ശരിയായി ആഗിരണം ചെയ്യപ്പെടാതെയിരിക്കുന്ന അവസ്ഥ, ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ വേണ്ട വിധത്തിൽ സ്വാംശീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ, ഇവയാണ് അവ. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വന്നു എങ്കിലും പോഷക മൂല്യങ്ങൾക്ക് ഇപ്പോഴും ലഭ്യത കുറവുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെയും വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയ ജീവകങ്ങളുടെയും പോഷക മൂല്യങ്ങൾ ഇപ്പോഴുണ്ടാകുന്ന പഴം പച്ചക്കറികളിൽ കുറവാണെന്ന് തുടർച്ചയായ പഠന ഗവേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. സംഭരണത്തിലും പാചകത്തിലും നാം അനുവർത്തിച്ചു വരുന്ന രീതികൾ പോഷണ മൂല്യം വീണ്ടും കുറയാൻ ഇടയാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ദഹനശേഷം കുടലിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. അനേകം രാസത്വരകങ്ങളുടെ സഹായത്താലാണ് ഈ ജൈവ രാസമാറ്റങ്ങൾ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഈ രാസത്വരകങ്ങളുടെ അഭാവമോ അപര്യാപ്തതയോ ആഗിരണം വേണ്ട വിധത്തിൽ നടക്കാതിരിക്കാനും തന്മൂലമുണ്ടാകാവുന്ന അസുഖങ്ങളിലേക്കും എത്തിക്കുന്നു. ആഹാരത്തിന്റെ സ്വാദ്, നിറം ഇവ വർദ്ധിപ്പിക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ചില ഘടകങ്ങൾ, ഭക്ഷണം കേടാകാതിരിക്കാൻ ചേർക്കുന്ന ചില ഘടകങ്ങൾ, ഇവയെല്ലാം മുൻപറഞ്ഞ രാസത്വരകങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മദ്യം, പുകയില, മയക്കുമരുന്ന് ഇവയുടെ അമിത ഉപഭോഗവും ആഗിരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണ്. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും ആഗിരണത്തെ

ഇരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം പ്രായമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 65 മുകളിലുള്ള ആളുകളിലും സ്വാഭാവികമായി തന്നെ പോഷകാഹാരത്തിന്റെ ആഗിരണശേഷി കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാര ലഭ്യത കുറവ്, ആഗിരണക്കുറവ് ഇവ രണ്ടുകൊണ്ടും പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊണ്ണത്തടിയുള്ളവർക്കും ആഗിരണ സ്വാംശീകരണ പ്രശ്നങ്ങൾ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ആഗിരണം ചെയ്യാൻ ലഭ്യമായ ദഹന വ്യൂഹത്തിന്റെ, അതായത് പ്രധാനമായും ചെറുകുടലിന്റെ പ്രതല വിസ്തൃതി കുറയ്ക്കുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, പ്രതലത്തിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്ന തരത്തിലുള്ള റേഡിയേഷൻ ചികിത്സകൾ, മരുന്നുകളുടെ അഥവാ രാസ സംയുക്തങ്ങളുടെ നിരന്തരമായ ഉപയോഗം, ഇവയും ആഗിരണശേഷി കുറയ്ക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ജനിതക പ്രത്യേകതകൾ മൂലം നമ്മുടെ ശരീരത്തിൽ നിരവധി രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ചില രാസഘടകങ്ങൾ പോഷകമൂല്യ ആഗിരണത്തെയും സ്വാംശീകരണത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ജീവിത രീതികളിലും ദൈനംദിന താളക്രമത്തിലും വന്ന വ്യതിയാനമാണ്. രാത്രി ജോലി സമയത്തിലെ ആധിക്യം, തന്മൂലം സിർക്കാഡിയൻ സൈക്കിളിൽ വരുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മെ ബാധിക്കുന്നുണ്ട്. ഇത് എളുപ്പം മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ വ്യാപകമായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത. അതിൽ തന്നെ സ്ത്രീകളിൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലിന്റെയും പല്ലിന്റെയും മാംസപേശികളുടെയും ബലക്ഷയം, അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ, തുടർച്ചയായ വർദ്ധിച്ച ക്ഷീണം, രോഗപ്രതിരോധ ശേഷിക്കുറവ്, ഇവയൊക്കെയാണ് ഇതിന്റെ സാമാന്യ ലക്ഷണങ്ങൾ. ആഹാരത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തു നിന്നാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഉഷ്ണമേഖലാ രാജ്യമായിരുന്നിട്ടുകൂടി സൂര്യപ്രകാശത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് ലഭ്യമാകുന്ന വൈറ്റമിൻ ഡി ആവശ്യമുള്ളതിന്റെ 90% താഴെയാണ് എന്നാണ്. ആഹാര പദാർത്ഥങ്ങളുടെ പാചക രീതിയിലും അവ ഉപയോഗിക്കുന്ന രീതികളിലും വന്ന വ്യത്യാസങ്ങൾ, അന്തരീക്ഷ മലിനീകരണം മൂലം സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന വികിരണ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സൂര്യപ്രകാശത്തിന്റെ തീവ്രതയിലും ലഭ്യതയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെപ്പോലെ തന്നെ സിർക്കാഡിയൻ സൈക്കിൾ വരുന്ന വ്യതിയാനങ്ങൾ മൂലം മെലാട്ടോണിൻ പോലെ വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ ഡെഫിഷ്യൻസിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഉപയുക്തമായ നിലയിൽ എത്തണമെങ്കിൽ 2 ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ഹൈഡ്രോക്സിലേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നമ്മുടെ കരളിലും വൃക്കകളിലും വെച്ചാണ്. ക്രോണിക് ലിവർ ഡിസീസോ ക്രോണിക് റീനൽ ഡിസീസോ ഉള്ളവർക്ക് ഈ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവരിൽ വൈറ്റമിൻ ഡിയുടെ സ്വാംശീകരണം ഉണ്ടാകുന്നില്ല എന്നും നമുക്ക് കാണാം. വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെയും ഒക്കെ സ്രോതസ്സായി കരുതപ്പെടുന്ന പാൽ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. സ്കിംഡ് മിൽക്ക് അഥവാ ടോൺഡ് മിൽക്ക് ഒക്കെ ആക്കി ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് പാലിൽ തുലവും കുറയുന്നതായി കാണാം. ഫോളിക് ആസിഡ്, ഫോളേറ്റ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വൈറ്റമിൻ B9 20-65 ഇടയിലുള്ള ജനങ്ങളെ പരിശോധിക്കുമ്പോൾ 15% പുരുഷന്മാരെയും 14% സ്ത്രീകളെയും ബാധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. DNA RNA തുടങ്ങിയവയുടെ നിർമ്മാണത്തിലും കോശങ്ങളുടെ വിഭജന പ്രക്രിയയിലും നിർണായക സ്വാധീനമുള്ള ഈ ജീവകത്തിന്റെ അപര്യാപ്തതയുടെ ഒരു പ്രധാന കാരണം കുടലിലുണ്ടാകുന്ന അണുബാധയും മറ്റസുഖങ്ങളുമാണ്. ഈ അസുഖങ്ങൾ ബാധിച്ചവരുടെ കുടലിലുണ്ടാകുന്ന ദഹനരസത്തിന്റെ വ്യത്യാസങ്ങൾ കുടലിന്റെ ആഗിരണ പ്രതലത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ആഗിരണശേഷി കുറവുണ്ടാക്കുന്നു. വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇവരിൽ കണ്ടുവരുന്ന അസുഖമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വെള്ളത്തിൽ ലയിക്കുന്ന ഈ വൈറ്റമിൻ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് ഇൻട്രിൻസിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഒരു രാസത്വരകം ആവശ്യമാണ്. ജനിതക പ്രത്യേകതകൾ കൊണ്ടോ ഓട്ടോ ഇമ്മ്യൂൺ രോഗബാധിതരോ ആയ ആൾക്കാരിൽ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഉൽപാദനത്തിലെ കുറവ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമുള്ള പെർണീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഗാസ്ട്രൈറ്റിസ്, ആമാശഭിത്തിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മൂലം ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവ് വൈറ്റമിൻ B12 പോലെ തന്നെ അയണിന്റെയും ആഗിരണത്തെ ബാധിക്കുന്നു. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ കുടൽ രോഗങ്ങളും അയൺ, B12, B9, വൈറ്റമിൻ ഡി തുടങ്ങിയ വിവിധ പോഷക മൂല്യങ്ങളുടെ ആഗിരണത്തെയും സ്വാംശീകരണത്തെയും ബാധിക്കുന്നുണ്ട്. പോഷകാഹാര കുറവുകൊണ്ടുള്ള രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ്

0: എന്ന് പരിശോധിക്കാം. പോഷകാഹാര കുറവുകൾ കൊണ്ട് ആഗിരണത്തിലും സ്വാംശീകരണത്തിലും ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനാണ് ഹോമിയോപ്പതി നിലകൊള്ളുന്നത്. ജനിതക വൈകല്യങ്ങൾ കൊണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടും ഉള്ള ആഗിരണ സ്വാംശീകരണ കുറവുകൾക്ക് ഹോമിയോപ്പതിയിൽ വ്യക്തമായ പരിഹാര മാർഗങ്ങളുണ്ട്. നിദാന്ത രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസസിന്റെ ചികിത്സയുടെ ഭാഗമായി ശക്തിയേറിയ രാസപദാർത്ഥങ്ങൾ തന്നെ വളരെ കാലം തുടർച്ചയായി ഉപയോഗിക്കുന്നത് വഴിയുള്ള പാർശ്വഫലങ്ങൾ ലഘൂകരിക്കാൻ ഹോമിയോ മരുന്നുകൾക്ക് സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസസും ഹോമിയോ മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാനാകും. കുട്ടികളും പ്രായമായ ആളുകളും വളരെ കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. അവർക്കും മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്കും പാർശ്വഫലങ്ങൾ തുലോം കുറവുള്ള ഹോമിയോപ്പതി ചികിത്സ തേടാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകൾ മനസ്സിലാക്കി വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഹോമിയോപ്പതി ചികിത്സ മറ്റേതൊരു ക്രോണിക് ഡിസീസിനെ പോലെ ഡെഫിഷ്യൻസി ഡിസീസിനും വളരെ ലളിതവും ഫലപ്രദവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു.
1: പോഷകാഹാര കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ, കൂർക്കം വലിയുടെ കാരണവും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നത് കേൾക്കാം. ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
4: आज अंतर्राष्ट्रीय युवा दिवस है और विशेष स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
3: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.

0: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഹർ തിരംഗ ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേമാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
1: കോവിന്ദ് ജി ജൈസെ അനേകോ യുവാ ചാഹിയേ ജോ പരേശാനിയോ സേ പരാസ്ത നാ ഹോ ബൽകി അപ്നി മെഹനത് സേ ഹർ മൻജിൽ കോ ആസാൻ ബനാനേ കാ ഹൗസലാ രഖേ ഇസീ ബദലാവ് സേ സശക്ത ഭാരത് കേ നിർമാൺ കാ സങ്കൽപ് പൂരാ ഹോഗാ.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2nd റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജെവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങൾ ഉണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2nd ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണമെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77517ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24275ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി, ഗ്രാമിന് 95 രൂപ കൂടി

0: 14,195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണനിരക്ക്. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18-ന് നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്തെ കാലവർഷക്കെടുതി തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജനദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഹർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മലയാള ചലച്ചിത്രഗാന ശാഖയുടെ സുവർണ കാലഘട്ടങ്ങളെ പലതായി തരംതിരിക്കുമ്പോൾ മധുരിക്കും 80-കൾ എന്ന വിശേഷണം നൽകി നാം പ്രത്യേകം മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ ഏറെയും തന്റെ കാവ്യസുരഭിലമായ സാഹിത്യം കൊണ്ട് അവിസ്മരണീയമാക്കിയ ഗാനരചയിതാവാണ് ചുനക്കര രാമൻകുട്ടി. 1978 ആശ്രമം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ട് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വന്ന ചുനക്കര രാമൻകുട്ടി പിന്നീട് 80-ഓളം സിനിമകളിലായി 200-ഓളം പാട്ടുകൾ എഴുതി. എഴുതിയ ഗാനങ്ങളിൽ ഭൂരിഭാഗവും ഹിറ്റുകളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2020 ആഗസ്റ്റ് 12 ഈ ലോകത്തോട് വിട പറഞ്ഞ ചുനക്കര രാമൻകുട്ടിയുടെ 6-ാം ചരമവാർഷിക ദിനമായ ഇന്ന് ആ പാവന സ്മരണകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലിയായി ഈ ചലച്ചിത്രഗാന പരിപാടി നമുക്ക് സമർപ്പിക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാമീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം.

മലയാള ചലച്ചിത്ര ഗാനാസ്വാദകരുടെ മനസ്സിന്റെ താഴ്വരകളിൽ ദേവദാരു പൂത്തത് ചുനക്കര രാമൻകുട്ടിയുടെ തൂലികത്തുമ്പിലൂടെയായിരുന്നു. 1986 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

0: ഓഫറുകളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: 1936 ജനുവരി 19 മാവേലിക്കരയിൽ ചുനക്കര കാര്യാട്ട് വീട്ടിലാണ് ചുനക്കര രാമൻകുട്ടി ജനിച്ചത്. ആകാശവാണിക്ക് വേണ്ടി നിരവധി ലളിതഗാനങ്ങളും നാടകങ്ങളും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കലാജീവിതം ആരംഭിച്ചത്. 1982 പുറത്തുവന്ന ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചുനക്കര രാമൻകുട്ടിയെ ശ്രദ്ധേയനാക്കിയത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസും കൂട്ടരും പാടിയ ഈ ഗാനം നമുക്ക് കേൾക്കാം. ചിത്രം ഒരു തിര പിന്നെയും തിര. പ്രേം നസീറും സത്യകലയും രംഗത്ത് വരുന്ന ഗാനം.

ചുനക്കര രാമൻകുട്ടി ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ 1980കളിൽ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 1980കളെ മധുരിക്കും 80കളാക്കി മാറ്റുന്നതിൽ അവരുടെ പാട്ടുകൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. 1986 സാജൻ സംവിധാനം ചെയ്ത സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് ഇനി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണം പകർന്ന ഗാനം.

ചുനക്കര രാമൻകുട്ടിയുടെ ഗാനങ്ങളിൽ പ്രകൃതി എപ്പോഴും ഒരു പ്രധാന ബിംബമായി കടന്നു വന്നിട്ടുണ്ട്. ശ്യാമിൻ്റെ സംഗീതം കൂടി ആ വരികളോട് ചേർന്നപ്പോൾ അവയൊക്കെ മനോഹരമായ പാട്ടുകളായി മാറുകയായിരുന്നു. 1984 എം മണിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന മുത്തോട് മുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ശങ്കർ മേനക താരജോഡികളെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാക്കി മാറ്റുന്നതിൽ ചുനക്കരയുടെ ഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല.

1978 എം കെ അർജുനന്റെ സംഗീതത്തിൽ ആശ്രമം എന്ന ചിത്രത്തിനുവേണ്ടി രണ്ട് ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ചുനക്കര രാമൻകുട്ടി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വരുന്നത്. തുടർന്ന് കൗമാരപ്രായം, ചൂതാട്ടം, ഇര തേടുന്ന മനുഷ്യർ, യക്ഷിക്കാവ്, ആ ദിവസം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗാനങ്ങൾ എഴുതി. 1983 കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ 6 ഗാനങ്ങളും ഹിറ്റുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഗാനരചയിതാവ് എന്ന നിലയിൽ വ്യക്തമായ മേൽവിലാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിലെ ജാനകി പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം.

മലയാള ചലച്ചിത്രഗാന ശാഖയെ കാവ്യസുരഭിലമായ സാഹിത്യം കൊണ്ട് സമ്പന്നമാക്കിയ ചുനക്കര രാമൻകുട്ടിയുടെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും.

ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ വികസിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതിയാണ് വികസിത് ഭാരത് ജി റാംജി. എല്ലാ ഗ്രാമങ്ങളിലും 100% അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവയിൽ ഇനി ഒരു ഗ്രാമവും പിന്നിലാകില്ല.

0: ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ആണ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ചുനക്കര രാമൻകുട്ടി എഴുതിയ ഗാനങ്ങളുമായി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്യാമിന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണിനി ചിത്രം പച്ച വെളിച്ചം.

പന്തളം NSS കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടിയ ചുനക്കര രാമൻകുട്ടി തുടർന്ന് വ്യവസായ വാണിജ്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു. മലയാള നാടകവേദി എന്ന പേരിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരു നാടകസമിതിയും ഉണ്ടായിരുന്നു. 1984 30 ഗാനങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം രചിച്ചു എന്നത് ശ്രദ്ധേയമാണ്.

എന്റെ ഭാരതം, ബാപ്പുജി കരയുന്നു, മഹാഗണി, സ്നേഹാടന കിളികൾ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങളും ചുനക്കര രാമൻകുട്ടി രചിച്ചിട്ടുണ്ട്. ഇനി ശ്യാമിന്റെ ഈണത്തിൽ വാണി ജയറാമും കൂട്ടരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറഞ്ഞുതരാം, ഒന്ന് കുറിച്ചെടുത്തോളൂ. 9995964321. മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ സ്വന്തം ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം

2015-ൽ ചുനക്കര രാമൻകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സ്കൂൾ വാർഷിക പരിപാടികളിലും കുട്ടികൾ പങ്കെടുക്കുന്ന യോഗങ്ങളിലുമൊക്കെ വിശിഷ്ട അതിഥിയായിരുന്നു ചുനക്കര രാമൻകുട്ടി. 2017-ൽ പുറത്തുവന്ന മൈ സ്കൂൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി തൂലിക ചലിപ്പിച്ചത്. മൈ സ്കൂൾ എന്ന ചിത്രത്തിൽ സോന പാടിയ ഗാനം ഇനി കേൾക്കാം. സംഗീതം സിക്കന്ദർ ബാദുഷാ.

എങ്ങനെ നീ മറക്കും, ഒരു നോക്ക് കാണാൻ, മുത്തോടുമുത്ത്, പച്ചവെളിച്ചം, ലവ് സ്റ്റോറി, എന്ന് നാഥന്റെ നിമ്മി, ആനയ്ക്കൊരുമ്മ, നാളെ ഞങ്ങളുടെ വിവാഹം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി തുടങ്ങി നിരവധി ചിത്രങ്ങൾക്കു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതിയ ഗാനങ്ങൾ ശ്രദ്ധേയമാണ്. ഇനി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ലവ് സ്റ്റോറി.

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, സിന്ധു വിജയൻ, മിനി ചന്ദ്രൻ, വി എൻ ദീപ, രജു കോലിയക്കോട്. സംവിധാനം എൻ വാസുദേവ്.
1: അമ്മേ, വട്ട് പിടിച്ചെന്നൊക്കെ പറയണ കേട്ടല്ലോ, ആർക്കമ്മേ?
2: സംശയിക്കണ്ട എന്റെ ശാലുമോളെ, നിന്റെ അമ്മയ്ക്ക് തന്നെ.
1: ഓഹോ, അമ്മ കോമഡി അടിച്ചതാണല്ലേ. അല്ല, അച്ഛൻ ഇന്ന് ഒരുപാട് പർച്ചേസിംഗ് നടത്തിയിരിക്കണല്ലോ. എന്താ അച്ഛാ ഇതൊക്കെ?
2: നല്ല ഉഗ്രനൊരു ചുരിദാർ, ചെരുപ്പ്, പിന്നെ മുഖത്ത് പരത്തണ ക്രീം.
1: ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
2: എന്നാൽ ഇതൊരു സ്പെഷ്യൽ കാര്യത്തിനാ. നാളെ രാവിലെ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി പോൾ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം.
1: എവിടെയാ അച്ഛാ?
2: ഈ സൈക്കോ ആശുപത്രിയില്, മാനസിക രോഗിയൊക്കെ ചികിത്സിക്കുന്നേ.
3: അയ്യോ, അവിടെ എന്തിനാ?
2: നിന്നെ കൊണ്ടുപോയി അഡ്മിറ്റേഷൻ നടത്താനല്ല, അവിടെ കിടക്കണ ഒരു രോഗിയെ നോക്കാനാ. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അവരെ എന്റെ ഓട്ടോയിൽ ഞാനാ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റേഷൻ ചെയ്തത്. അവരുടെ അനിയത്തി ശോഭ എന്ന് പറയുന്ന നല്ലൊരു പെങ്കൊച്ചാണ് കൂടെ നിൽക്കുന്നത്. നല്ല സ്വഭാവമാ. കുടുംബകാര്യങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ എല്ലാമായ ഒരു 12-ാം ക്ലാസ്സുകാരി സുന്ദരി മോളുണ്ടെന്ന്. അപ്പൊ ആ കൊച്ചിനൊരു ആഗ്രഹം എന്റെ ചാലുമോളെ ഒന്ന് കാണണമെന്ന്.
1: നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അച്ഛാ.
2: ഓ, ഒരു ദിവസം നീ ചെന്നില്ലെങ്കിൽ പള്ളിക്കുടയിൽ ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ.
1: അങ്ങനെ അല്ല അച്ഛാ, ഒരു ദിവസം ക്ലാസ് മുടങ്ങിയ എനിക്ക് ഭയങ്കര സങ്കടമാ. ടീച്ചർ പറയാറുണ്ട് ഞാൻ മിടുക്കിയ, എല്ലാത്തിനും ഫുൾ മാർക്കാ, ഇനിയും നന്നായി പഠിച്ചാ വലിയ ഹൈറ്റ്സിലെത്തുമെന്ന്.
2: അയ്യടാ, എന്റെ പൊന്നുമോളെ വലിയ ഹിറ്റിലൊന്നും എത്തിക്കാൻ ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇനിയും ഞാൻ ഉണ്ടാക്കും. കാറും ബംഗ്ലാവും വസ്തുക്കളും ഒക്കെ കോടികൾ ഉണ്ടാക്കി എന്റെ പൊന്നുമോളെ ഒരു കോടീശ്വരന് തന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആ, എന്റെ മോള് അന്തസ്സായിട്ട് ജീവിക്കണം. അതേ എന്റെ ഒരു വാശിയാ.
1: വാശിയല്ല അച്ഛാ, അച്ഛൻ ഇപ്പൊ മനസ്സിലുള്ളത് ദുരാഗ്രഹമാ. അതൊന്നും വേണ്ട അച്ഛാ, എന്നെ നന്നായി പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാക്കാൻ വാശി കാണിക്ക്, എങ്കിൽ ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കും.
4: അങ്ങനത്തെ നല്ല ചിന്തകളൊന്നും ഇയാടെ തല കേറൂല മോളെ. ഈ മനുഷ്യൻ ആർത്തിയാ, പണം പണം എന്നൊരു ആർത്തി. ആർത്തി മൂത്ത് പ്രാന്താവാതിരുന്നാ
2: കൊള്ളാം. എന്റെ പൊന്നും കൂടെ ചാലു മോളെ, അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു പോയതാ. നാളെ തന്നെ മോളെയും കൊണ്ടി ഒന്ന് കാണിക്കാമെന്ന്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് വന്നില്ലെങ്കിലേ അച്ഛന് സങ്കടമാവും.
1: അച്ഛൻ സങ്കടപ്പെടണ്ട, അച്ഛൻ സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരും.
2: വിടുക്ക് വിടുവിടുക്ക്.
4: കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ എന്ന് വിചാരിച്ച് അന്യരും അങ്ങനെ കാണണമെന്നില്ല. അതുകൊണ്ട് വേണ്ടാത്തടത്തൊക്കെ വിളിച്ചോണ്ട് പോകണ്ട. നമുക്ക് ഇവളിപ്പോഴും കൊച്ചുകുട്ടിയ. കാഴ്ചയിൽ ഇത്തിരി ദേഹവും ചന്തവും കൂടുതലുള്ളത് കൊണ്ട് പയ്യന്മാര് തുറച്ചു നോക്കുകയും പല്ലിളിച്ച് കാണിക്കുകയും ചെയ്യും.
2: എന്റെ മോളെ തുറച്ചു നോക്കുന്ന കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും.

0: ആ ചേച്ചിയെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളതാ.
1: അതിന് സുഖമില്ലാത്ത ആളെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന ആളല്ലേ ശോഭ ചേച്ചി, അവരെ കൊണ്ട് നമുക്ക് എന്തുപകാരമാ?
0: അതെ, അവർക്ക് ഇവിടെ ഒരുപാട് വലിയ വലിയ ആളുകളുമായിട്ട് നല്ല പിടിപാടുള്ളതാ. മോളെ കോളേജിൽ ചേർക്കുമ്പോഴും ഉദ്യോഗത്തിന് ശ്രമിക്കുമ്പോഴും ഒക്കെ അവരുടെ സഹായം നമുക്ക് ഉപകാരപ്പെടും മോളെ.
2: ഹലോ മിസ്റ്റർ ഓട്ടോമാൻ.
0: ആണ്ടവാൻ ദീപ്, അതങ്ങ് ദൂരെയാ, ഇവിടുന്ന് കപ്പലിൽ കയറി പോകേണ്ടി വരും. അല്ല, നമ്മളാരാ ഈ കോലത്തിൽ ഇങ്ങനെ ഒരാളെ ഇവിടെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ.
2: ഞാൻ നടന രാജ വെങ്കട്ട റെഡ്ഡി.
0: ആര് വെട്ടിയ റൊട്ടി?
2: വെട്ടി റൊട്ടി അല്ല, വെങ്കട്ട റെഡ്ഡി. ഞാൻ ആന്ധ്രയിൽ നിന്ന് വരണു, ആന്ധ്ര സ്റ്റേറ്റിലു.
0: വേഷവും കോലവും കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സ്റ്റേറ്റ് വിട്ടു വന്ന കോലമാണെന്ന്. ഒരട്ടിക്കൊല പോലെ മുടിയും വളർത്തി, ഹൈവേയിലെ സീബ്ര ലൈൻ പോലെ നെറ്റിയിൽ നാല് വരയും ഇട്ട്, നടുക്ക് ചെമ്പരത്തിപ്പൂവിന്റെ വട്ടത്തിൽ ഒരു ചുവന്ന പൊട്ടും. ബാലയെ കളിക്കാൻ വന്നാണോ? അല്ല, ഈ പളവളത്തെ ജുബ്ബ കണ്ടപ്പ തോന്നിയതാ? തിളങ്ങണല്ല, വെൽവെറ്റ് പോലെ.
2: വെൽവെറ്റ് അല്ല, ഇത് പട്ട്, കാഞ്ചീപുരം പട്ട്. രൂപ 50,000 വിലയുള്ള പട്ട് സട്ട.
3: 50,000 രൂപയോ?
2: യെസ്, അന്നങ്കൽ സിനിമാക്കാർ അവിടെയൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്.
0: ദൈവമേ, ഒരുപാട് കോടികളുള്ളവർക്കല്ലേ ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ ഇടാൻ പറ്റൂ.
2: 100 കോടി 200 കോടി ചെലവിൽ സിനിമ വിളിക്കുന്ന ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലല്ലോ.
0: അല്ല, ഒരു സംശയം, റൊട്ടി സാർ ആന്ധ്രയാണോ മലയാളിയാണോ?
2: സത്യം പറഞ്ഞാൽ ജനിച്ചത് കേരളത്തിൽ, പക്ഷെ ഇവിടെ ഒരുപാടങ്ങ് വളരാൻ നാട്ടുകാര് സമ്മതിച്ചില്ല. വളർച്ച മുഴുവൻ മുംബൈയിൽ, ഇപ്പോൾ ആന്ധ്രയിൽ സെറ്റിൽഡു. ബൈ ദ വേ, ഇത് ഡോക്ടറാണോ?
0: ഏയ്, ഡോക്ടറൊന്നും ആയില്ല, 12 പഠിച്ചോണ്ടിരിക്കുക. എന്റെ മോളാ, ഈ ആശുപത്രി കിടക്കുന്ന ഒരാളെ കാണാൻ വന്നതാ.
2: എന്താ മകളുടെ പേര്?
1: ശാലിനി.
2: ശാലിനി സുന്ദരിയാണല്ലോ, സിനിമാ നടി പോലെ ഉണ്ട്.
0: ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് സിനിമാ നടിയെ പോലെ ഇരിക്കുകയാണെന്ന്.
1: അച്ഛാ, നമുക്ക് പോകാം. അച്ഛാ,
0: ഇപ്പൊ പോവാ മോളെ, ഒരു മിനിറ്റ്. അല്ല, റൊട്ടി സാറെ.
2: റെഡ്ഡി, റെഡ്ഡി, വെങ്കട്ട റെഡ്ഡി.
0: ആ റെഡ്ഡി സാറെ, സിനിമയിൽ ആരാണെന്നാ പറഞ്ഞേ?
2: ഞങ്ങള് ആന്ധ്രയിലും മുംബൈയിലും ഒരു വലിയ സിനിമാ ടീം ഉണ്ട്. ഡയറക്ടർ, സ്റ്റോറി റൈറ്റർ, ക്യാമറാമാൻ, അങ്ങനെ എല്ലാരും. നാനാ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങള് തീരുമാനിക്കുന്നത്.
0: അപ്പോ ടീമിൽപ്പെട്ട ആരെങ്കിലും ഈ സൈക്കോയില് ചികിത്സിക്കാൻ കൊണ്ടുവന്നതാണോ?
2: അല്ലല്ല, ഞങ്ങളുടെ സിനിമകളിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഷകളിലുള്ളവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ഷൻ നടത്തിയാണ് നായികനായകന്മാരെ ഉണ്ടാക്കുന്നത്. പുതിയ സിനിമയിലേക്ക് 2 നായികമാരെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി ബുക്ക് ചെയ്യാൻ വന്നതാ.
0: അങ്ങനെ നായികയായി ബുക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെട്ടിട്ടുണ്ടോ സാറേ?
2: കൊള്ളാം കൊള്ളാം, ഞങ്ങളുടെ സിനിമയിൽ നായികമാരായിട്ടുള്ള എത്ര പേരാ കോഴീശ്വരികളായിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ആദ്യ സിനിമയിൽ 50 ലക്ഷം രൂപ കൊടുക്കും, പിന്നെയുള്ള ഓരോ സിനിമക്കും കോടികളല്ലേ കിട്ടുന്നത്.
0: ഓ, കോടികളോ?
2: പിന്നെ കുറച്ചു മാസങ്ങൾ കൊണ്ടല്ലേ എന്റെ നായികമാർ കോടികൾ ഉണ്ടാക്കിയത്. പിന്നെ ബംഗ്ലാവ്, കാറുകള്, ആസാമിലും സിംലയിലും ലഡാക്കിലും ആപ്പിൾ തോട്ടങ്ങള്, ഊട്ടിയിലെ എസ്റ്റേറ്റ്, കൊടൈക്കനാലിലെ എസ്റ്റേറ്റ്, അങ്ങനെ അങ്ങനെ അങ്ങനെ.
0: എന്റെ രണ്ടി സാറേ, എന്റെ മോൾ അങ്ങനെയുള്ള ഒരു നായികയാക്കാൻ വല്ല മാർഗവും ഉണ്ടോ സാറ് വിചാരിച്ചാ?
1: എനിക്കതൊന്നും വേണ്ട അച്ഛാ, എനിക്ക് പഠിച്ചാ മതി.
0: ഒന്ന് മിണ്ടായിരിക്കും മോളെ, ഭാഗ്യലക്ഷ്മി ആരുടെ കൂടെയാ വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റൂല.
2: അതാണ് റൈറ്റ്, നിങ്ങളെ കണ്ടപ്പോ തന്നെ ഞാൻ തിങ്ക് ചെയ്തു. മോൾക്ക് ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടി, നല്ല ഗ്ലാമർ. നിങ്ങളുടെ മകളാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല.
0: ഇപ്പോ മനസ്സിലായില്ലേ, ഇതെന്റെ സ്വന്തം മോള്, അത് എന്റെ സ്വന്തം ആട്ടം.
2: എന്നാൽ നാങ്കളുടെ സ്വന്തം സിനിമയില് ഈ സ്വന്തം മോള് തന്നെ നായിക.
0: ദൈവമേ, എന്റെ സ്വപ്നം എന്റെ മകളിലൂടെ ഫലിക്കാനാണ് യോഗം. മകളിലൂടെ എങ്കിൽ മകളിലൂടെ എനിക്ക് കോടീശ്വരനാകണം, അതെന്റെ ഒരു വാശിയാ.
4: പപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട് സുന്ദരിയായ ഒരു മോളുണ്ടെന്ന്, പക്ഷേ ശാലിനി

0: ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ.
1: ശോഭ ചേച്ചിയും സുന്ദരിയാണല്ലോ, പക്ഷെ മനസ്സിൽ വേദനയുള്ളതിന്റെ വാട്ടം മുഖത്ത് നല്ലോണം ഉണ്ട്.
0: മോള് കണ്ടില്ലേ ഈ കിടക്കുന്നത്? എന്റെ ജീവന്റെ പകുതിയ. പിന്നെ മനസ്സ് നോവാതെയും മുഖം വാടാതെയും പറ്റോ?
1: കട്ടിലിന്റെ മൂലക്ക് കൈ എന്തിനാ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്?
2: ഇപ്പൊ മരുന്നിന്റെ മയക്കത്തിലാ, തെളിയുമ്പോ ബഹളം വെക്കും, കുഴപ്പമുണ്ടാവാതിരിക്കാനാ.
1: മായാന്റി ശോഭ ചേച്ചിയുടെ ആരാ?
2: അമ്മ, ഇവരുടെ രണ്ടുപേരുടെ അമ്മയാ ഞാൻ.
1: മൂത്ത ചേച്ചിയാണെന്നേ തോന്നൂ, അത്രയും പ്രായം ആര് കണ്ടാലും പറയൂ.
0: ശാലിനി പറഞ്ഞത് ശരിയാ, ചേച്ചിയാ. പക്ഷേ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കണ്ടോളാൻ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. അതാ
3: ശാലുമോളെ, ശോഭ ചേച്ചിക്കും മറ്റും വിഷമം തോന്നുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യരുത് കേട്ടോ.
1: ശരി അച്ഛാ.
2: പഠിക്കാൻ മിടുക്കിയാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി ഒരുപാട് പഠിച്ച് ആരാവാനാ ശാലിനിക്ക് മോഹം?
1: അത് പിന്നെ മായാൻ്റി, എനിക്കൊരു സർക്കാർ ഉദ്യോഗം വേണം, അതാ എന്റെ മോഹം.
0: മോള് മിടുക്കിയ, നല്ല ബുദ്ധിമതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ശോഭ ചേച്ചിയുടെ ആഗ്രഹം പറയട്ടെ.
1: പറയൂ ചേച്ചി.
0: ശാലിനി ഒരു നല്ല IPS ഓഫീസർ ആകണം.
1: അയ്യോ, ഞാനോ?
0: അതെ.
1: അച്ഛ, ശോഭ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞത് കേട്ടോ.
3: കേട്ടു മോളെ, എന്റെ സർവ്വ നാഡീഞരമ്പുകളും സ്തംഭിച്ച് നിൽക്കുക, കയ്യിലെ രോമങ്ങൾ കണ്ടോ, കുന്തം പോലായി.
1: മായാൻ്റിയും കേട്ടല്ലോ അല്ലേ?
2: കേട്ട് ശാലിനി, ശോഭയുടെ നാവ് ഫലിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം മോളെ.
0: ഫലിക്കും, ഇവിടെ തന്നെ പോസ്റ്റിംഗ് നേടണം, എന്നിട്ട് ഈ പട്ടണത്തിൽ ഒരു ശുദ്ധികലശം നടത്തണം.
1: ശുദ്ധികലശമോ?
0: അതെ, ഇവിടെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ കുറെ ക്രിമിനലുകൾ, കൊള്ളയും കൊലയും നടത്തുന്ന കൊടും കുറ്റവാളികൾ, അമ്മ പെങ്ങന്മാരെ പോലും മറന്നുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കുറെ നികൃഷ്ട ജീവികൾ, എല്ലാത്തിനെയും ഇരുമ്പഴിക്കുള്ളിലാക്കണം. ശാലിനി IPS എന്ന് കേട്ട സാമൂഹ്യ ദ്രോഹികൾ ഞെട്ടണം, സ്ത്രീ ശക്തിയുടെ പ്രതീകമാകണം.
3: ശോഭളെ, ആഗ്രഹങ്ങളുടെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ട, ഞാൻ ബോധം കെട്ടു വീഴും.
1: അച്ഛാ.
3: എന്താ ശാലുമോളെ, നമുക്ക് പോകാം.
1: ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു എക്സ്ട്രാ എനർജി പോലെ. എന്റെ മോഹം ഞാനൊന്ന് മാറ്റി ചിന്തിക്കട്ടെ അച്ഛാ.
3: മോള് വാ, സ്കൂളിൽ പോക്കെ മുടങ്ങി, ട്യൂഷൻ ക്ലാസ്സിലെങ്കിലും പോണ്ടേ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ശോഭമോളെ, പിന്നെ വരാം.
0: ശരി പപ്പേട്ട.
1: പോട്ടെ ശോഭേച്ചി, ഇനിയും വരാം. മായാൻ്റി,
2: ഞാനും താഴോട്ട് വരുന്നു. ഫാർമസിന്ന് ഡോക്ടർ എഴുതി തന്ന മരുന്ന് വാങ്ങണം. ശോഭേ, ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ട് ഇപ്പൊ വരാം.
0: ശരി മായമ്മേ.
4: ശോഭേ.
0: എന്താ മായമ്മേ, പേടിച്ച് വിറയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ.
4: അവന്മാര് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്.
0: ആര്?
4: ശോഭ അന്വേഷിച്ചു വന്ന ഗുണ്ടകളെ പോലെയുള്ള രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവര് തന്നെ.
5: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, മായമ്മ, സിന്ധു വിജയൻ, കോമളവല്ലി, മിനി ചന്ദ്രൻ, വെങ്കിട്ടറെഡ്ഡി, രജു കോലിയക്കോട്, ശാലിനി, വി എൻ ദീപ. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: बढ़ो अपने को,
1: यानी कुसुम लता, जगबंधु
2: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
3: उमंग उमंग उमंग उमंग।
4: CAET स्पॉन्सर्ड പരിപാടി ഉമംഗ് ഇന്നത്തെ അധ്യായം സമാപിച്ചു. ആകാശവാണി, സമയം 3 മണി. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇനിയുള്ള 1 മണിക്കൂർ നേരം ആകാശവാണി നിങ്ങൾക്കായി ഒരുക്കുന്ന സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഗാനോപഹാരവുമായി ഇന്ന് പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. ആദ്യഗാനം ചിത്രയും കൂട്ടരും പാടിയതാണ്. ഗാനരചന S. രമേശൻ നായർ, സംഗീതം M. ജയചന്ദ്രൻ. ചിത്രം നാറാണത്ത് തമ്പുരാൻ.

സ്വന്തം സംഗീതത്തിൽ ജാസ്സി ഗിഫ്റ്റ് പാടിയ ഗാനം, ചിത്രം ഫോർ ദി പീപ്പിൾ. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

ഗാനോപഹാരം തുടരുകയാണ്. കെ ജി മേനോന്റെ ഗാനവരികൾ, എ ടി ഉമറിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം നേതാവ്.

0: ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണിയിലൂടെ ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ.
1: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സമയം 3:30. ഗാനോപഹാരം തുടരുകയാണ്. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉർവശി ഭാരതി. തിക്കുറിശിയുടെ ഗാനരചന, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഉർവശി ഭാരതി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമായിരുന്നു അത്. നിഖിൽ പാടിയ ഗാനമാണിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചന, തേജിന്റെ സംഗീതം. ചിത്രം മാണിക്യൻ.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്, ബിച്ചു തിരുമലയുടെ ഗാനരചന, എ ടി ഉമറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാറാണത്ത് തമ്പുരാൻ, ഫോർ ദി പീപ്പിൾ, നേതാവ്, സ്പീഡ്, ബേത്ത്ലഹേം കുടുംബ യൂണിറ്റ്, നീലക്കുയിൽ, മാണിക്യൻ, പഞ്ചാബി ഹൗസ്, ടൂറിസ്റ്റ് ബംഗ്ലാവ്, ഉർവശി ഭാരതി, കൊച്ചുതെമ്മാടി, ശേഷം കാഴ്ചയിൽ, ഭീഷ്മർ, അണിയാത്ത വളകൾ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്. ഗാനോപഹാരവുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്തിക്കോട്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 27, ശകവർഷം 1948, ശ്രാവണം 21, 2026 ആഗസ്റ്റ് മാസം 12 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് ഹോമിൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്: റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം പാടിയത് S. ജാനകി, ചിത്രം പുതുനിലാവ്.

അടുത്ത ഗാനം സുന്ദരപുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്.

0: നാളെ രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
1: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
0: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരം
2: മറക്കാതെ കേൾക്കുക നാളെ രാത്രി 7:35.
3: തേനിസയിൽ അവസാനമായി ഔവൈ ഷൺമുഖി എന്ന ചിത്രത്തിനു വേണ്ടി കമലഹാസനും സുജാതയും പാടിയ ഗാനം.

ഈ ഗാനത്തോടെ തേനിസൈ സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീയുക്തരാജ.

അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ തീടിനാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം. പാരായണം ചെയ്തത് ശ്രീയുക്തരാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര, എം ജി ശ്രീകുമാർ, കല്യാണി മേനോൻ എന്നിവർ പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സാധാരണയായി പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് തൊണ്ടവേദന. പലപ്പോഴും അടിക്കടിക്കുള്ള തൊണ്ടവേദന നല്ലൊരു ശതമാനം ആളുകളിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശരിയായ രോഗനിർണയവും ഉചിതമായ ചികിത്സയിലൂടെയും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കുവാനാകും. തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആരോഗ്യവകുപ്പിലെ മുൻ ENT ജൂനിയർ കൺസൾട്ടൻറ്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് സാധാരണ കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: തൊണ്ടവേദനയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്. തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം. കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ടോൺസിലൈറ്റിസ് ആണ്. അത് യൂഷ്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് കൂടുതലായിട്ടിത് ഉണ്ടാക്കുന്നത്. വേറെ സ്റ്റഫേലോകോക്കെ, ന്യൂമോകോക്കെ അങ്ങനത്തെ ബാക്ടീരിയകളും ഉണ്ട്. മുതിർന്നവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഫറിഞ്ചൈറ്റിസ് ആണ്. തൊണ്ടയുടെ ഭിത്തിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫറിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണ് തൊണ്ടവേദനയുടെ ഒരു പ്രധാന കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വായിലുണ്ടാകുന്ന വ്രണങ്ങൾ അല്ലെങ്കിൽ അൾസേഴ്സ് ആണ്. അതൊരു ട്രോമ അല്ലെങ്കിൽ ഒരു മുറിവ് കൊണ്ട് അത് പിന്നീട് ഒരു വ്രണമായി മാറാം. അല്ലെങ്കിൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ വായിൽ വായ്പുണ്ണ് പോലത്തെ വരുന്നത് കണ്ടിട്ടുണ്ട്. ടെൻഷൻസ്, സ്ട്രെസ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡോ ഹോർമോണൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ട് നമ്മൾക്ക് വായിൽ വ്രണങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും ഈ വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് വായിലെ വ്രണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത് നമ്മൾ കാണണമെന്ന് വെച്ചാൽ അസിഡിറ്റി പ്രോബ്ലംസ് പേഷ്യൻസിന് നമ്മൾക്ക് ഒരു അടിക്കടിയുള്ളൊരു തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ലറിഞ്ചോ ഫെറിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെയുള്ള ആ അസുഖങ്ങൾ തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ചില ആൾക്കാർക്ക് തണുത്ത കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജിയായിട്ട് തൊണ്ടവേദന വരാറുണ്ട്. പിന്നെ പുകവലി, പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു തൊണ്ടവേദന കാണാറുണ്ട്.
1: മാഡം, ഇപ്പോൾ ടോൺസിലൈറ്റിസിനെ കുറിച്ചും ഫറിഞ്ചൈറ്റിസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ശരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
2: പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ രണ്ടും തൊണ്ടവേദനയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ഒരു ഡോക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു ENT ഡോക്ടർക്ക് അത് തൊണ്ട പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളുടെ തൊണ്ട വാ തുറന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറകിലായിട്ട് കാണുന്ന അതാണ് നമ്മൾ ആ തൊണ്ടയുടെ അല്ലെങ്കിൽ ഫാറിങ്സിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് കുറേ ലിംഫോയിഡ് ഫോളിക്കിൾസ് ഉണ്ട്. അവരെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫറിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞത്. അത് യൂഷ്വലി ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ പനി, ജലദോഷമൊക്കെ ആയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ടൊരു തൊണ്ടവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ഒരു തൊണ്ടവേദനയായി മാറും. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ഒരു ഫറിഞ്ചൈറ്റിസ് ആണ്. അതായത് ആദ്യം ഒരു ജലദോഷമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്. പക്ഷേ ടോൺസിലൈറ്റിസ് യൂഷ്വലി കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കണ്ടുവരുന്നത്. നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ വായുടെ ആ നാക്കിന് പുറകിലായിട്ട്, അതായത് പല്ലിൻ്റെയൊക്കെ പുറം നിരയുടെ രണ്ട് വശത്തായിട്ട് ചെറിയ മൃദുവായ രണ്ട് ടിഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതും നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാവൽക്കാരാണ്. രോഗാണുക്കൾ കയറുമ്പോഴത്തേക്ക് അവയ്ക്കെതിരെ ആദ്യം ആക്ട് ചെയ്യുന്ന ഒരു കാവൽ ഭടന്മാരാണ് ശരിക്കും ടോൺസിലുകൾ. അപ്പോൾ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് ടോൺസിലൈറ്റിസ്. അത് യൂഷ്വലി തൊണ്ടവേദനയായിട്ട് തന്നെയാണ്. യൂഷ്വലി തുടക്കത്തിലെ തന്നെ നല്ല തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന ഒക്കെയായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫറിഞ്ചൈറ്റിസിൽ കൂടുതലും നമ്മൾക്കൊരു ജലദോഷ പ്രശ്നങ്ങളും കൂടെ കൂടുതൽ കാണാറുണ്ട്. അതായത് മൂക്കിലായിരിക്കണം മിക്കവാറും തുടങ്ങുന്നത്. ഒരു ജലദോഷമായിട്ട് തുടങ്ങും, പനി ക്ഷീണമൊക്കെ കാണും. പിന്നെ അത് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് പലർക്കും ചുമയും ശബ്ദമടപ്പും ഒക്കെ ആയിട്ടത് മാറുന്നത്.
1: മാഡം, ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് തൊണ്ടവേദന വരാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ?
2: അടിക്കടിയുള്ള തൊണ്ടവേദന കുട്ടികളിൽ

0: ഉള്ള ആൾക്കാർക്ക് തന്നെ സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സൈനസൈറ്റിസ് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും മൂക്കിനുള്ളിൽ കഫം ഉണ്ടാവുകയും അത് മൂക്കിൻ്റെ പുറകിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുകയും തൊണ്ട എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ മൂക്ക് അടഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ വാ തുറന്ന് ശ്വാസം എടുക്കും. അപ്പോൾ ത്രോട്ട് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് ആ ഡ്രൈ അറ്റ്മോസ്ഫിയർ ഫ്രീക്വൻ്റ് ഒരു ഇൻഫെക്ഷൻ ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ആസിഡ് റിഫ്ലക്സ് ആണ്. ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിട്ട് കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ് അത് തൊണ്ടയിലേക്ക് വന്നിട്ട് ആ തൊണ്ടയിൽ അത് ഡാമേജസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അടിക്കടി ത്രോട്ട് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അടിക്കടി ത്രോട്ട് പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഒരു ENT ഡോക്ടറുടെ അടിക്കടി തൊണ്ടവേദന വരണവർ ഈ ഫിസിഷ്യൻസിനെ കാണിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ത്രോട്ട് പോലും നോക്കില്ല, തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെയിൻ കില്ലറും ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി കിടക്കും. അപ്പോൾ പല അസുഖത്തിനും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സേ വേണ്ടി വരില്ല, പക്ഷെ പേഷ്യൻസ് കഴിക്കും, അവർക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ബേസിക് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ രോഗത്തെ ശരിയായ വണ്ണം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ്?
0: ഇപ്പോൾ ടോൺസിലൈറ്റിസിനാണെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിയുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടോൺസിലൈറ്റിസ് തുടക്കത്തിൽ നമ്മൾക്ക് പേഷ്യൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ടോൺസിലൈസ് സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസിന് ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും. അപ്പം അത് ഇല്ലെങ്കിൽ കുട്ടികൾ അടിക്കടി ഇൻഫെക്ഷൻ വരുമ്പം അവർ കഴിക്കണ ഭക്ഷണം കഴിക്കുന്നത് കുറയും, കുട്ടികളുടെ വളർച്ചേനെ അത് ബാധിക്കും, വെയിറ്റ് വെക്കുന്നത് കുറയും. പിന്നെ ഈ ടോൺസില് അല്ലെ ഇൻഫെക്ഷൻ ആ ടോൺസിലിൻ്റെ പരിധി വിട്ടിട്ട് അതിന് ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അവിടെ പഴുപ്പ് കളക്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തും. അത് ശരിക്കും നമ്മൾ പെരി ടോൺസിലർ റാപ്സിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് പലപ്പോഴും ശ്വാസം മുട്ടലിൽ വരെ എത്തിയിട്ട് അത് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന പഴുപ്പ് കീറിക്കളഞ്ഞില്ലെങ്കിൽ പേഷ്യൻ്റിൻ്റെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്താം ഈ ടോൺസിലൈറ്റിസ് നമ്മൾ കറക്റ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും. അവിടെ നിന്ന് ഇൻഫെക്ഷൻ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് കഴുത്തിൻ്റെ ആ സ്പേസസിലേക്ക് ബാധിക്കുകയും നെഞ്ചിൽ, അതായത് മീഡിയ സ്ട്രെയിൻ നമ്മളുടെ ഹാർട്ടിന് ചുറ്റുമുള്ള സ്പേസിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടെന്ന അതാണെങ്കിൽ അത് കറക്റ്റ് ഫുൾ കോഴ്സ് കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുൾ കോഴ്സ് കഴിച്ച് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഫറിഞ്ചൈറ്റിസിന് പക്ഷേ നമ്മൾ യൂഷ്വലി സാധാരണ രീതിയിൽ നമുക്ക് ഹോം റെമഡീസിലൊക്കെ തുടക്കത്തിൽ അത് ശരിയാവും. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാകുമ്പോൾ ഫറിഞ്ചൈറ്റിസ് ആണെങ്കിൽ കൂടി അവർക്കൊരു സെക്കൻഡറി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അവരുടെ സിംറ്റംസ് വേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും സിംറ്റംസ് ഹോം റെമഡീസ് എടുത്ത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: നമുക്ക് ഈ തൊണ്ടവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാര മാർഗ്ഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞല്ലോ ഫറിഞ്ചൈറ്റിസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നല്ലതാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ അവയെ ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെന്ന് വെച്ചാൽ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നമ്മൾ നമ്മളുടെ ബോഡിയിലെ ജലാംശം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇടവിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ നീരും ഇച്ചിരി തേനും ഒഴിച്ച് കുടിക്കുന്നത് ആ ഒരു ഇൻഫെക്ഷൻ ഇനീഷ്യൽ ഫേസിൽ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഒരു രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾക്ക് തൊണ്ടവേദന അധികമായിട്ടുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് ശരീരം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാരസെറ്റമോൾ പോലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അല്ലെങ്കിൽ തൊണ്ടവേദന കൂടുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക ചുമയിലേക്കോ ശബ്ദം അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്.
1: മാഡം, ഈ വയറിലെ അസിഡിറ്റിയും തൊണ്ടവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അതെ, പലർക്കും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ ആസിഡ് റിഫ്ലക്സ് കൊണ്ടുള്ള തൊണ്ടവേദന. പലപ്പോഴും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ആസിഡ് റിഫ്ലക്സ് ഇല്ലെന്ന് വെച്ചാൽ ആമാശയത്തിലുള്ള, അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് അവിടെ നിന്ന് അന്നനാളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തൊണ്ടയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് ത്രോട്ടിൽ, പേഷ്യൻ്റ് എപ്പോഴും ഒരു ത്രോട്ട്, തൊണ്ടയിലൊരു വേദന, ഒരു കരകം.

0: വിയർപ്പ്, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, ഭക്ഷണം ഇറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരു വിട്ടുമാറാത്ത ചുമ കുനിയുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ നമ്മളൊരു നോക്കുമ്പോൾ, ത്രോട്ടിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ത്രോട്ടിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണില്ല. സാധാരണ ഫെറിഞ്ചൈറ്റിസിലോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസിലോ കാണുന്ന പോലെ തൊണ്ടയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഫാറിങ്സിൻ്റെ പുറകിൽ ചെറിയൊരു ചുമപ്പ് മറ്റോ കാണുകയേ ഉള്ളൂ. പക്ഷെ പേഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും അതിൻ്റെ യഥാർത്ഥ കാരണം റിഫ്ലക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ അത് നമ്മൾ തിരിച്ചറിയാതെ ഇരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനാവശ്യമായ മെഡിസിനുകൾ എടുക്കുകയും ഈ പ്രശ്നം, ബേസിക് പ്രശ്നം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഈ റിഫ്ലക്സ് കൂട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിഫ്ലക്സ് ആണ് എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുകയും പേഷ്യൻ്റെ സിംറ്റംസ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിഫ്ലക്സ് ആണ് പേഷ്യൻ്റെ അടിക്കടിയുള്ള തൊണ്ടവേദനയ്ക്കൊരു കാരണം എന്ന്.
1: മാഡം, തൊണ്ടവേദനയിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: തൊണ്ടവേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ത്രോട്ട് പെയിന് ഇനീഷ്യൽ, ഇപ്പോൾ പനിയോടൊപ്പം ഒരു ജലദോഷത്തിനൊപ്പം വരുന്ന തൊണ്ടവേദനയ്ക്ക് നമ്മൾക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് നോക്കാം, നമ്മളുടെ വീട്ടിലെ ചികിത്സാ രീതികൾ, നാടൻ രീതികളും ഒക്കെ ചെയ്ത് നോക്കാം. പക്ഷേ അത് മാറുന്നില്ല, കടുത്ത പനിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു സൈഡിലുള്ള വേദനയാണ്, ഒപ്പം ശ്വാസം മുട്ടലോ ചെവി വേദനയോ ചുമയോ ശബ്ദമടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ ചികിത്സ മതിയാക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥമായ ശരിയായ ചികിത്സ നേടണം. പിന്നെ അടിക്കടി തൊണ്ട വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് തന്നെ എന്തുകൊണ്ടാണ് ആ അടിക്കടി വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സ്വയം ചികിത്സ ചെയ്തിട്ട് ലക്ഷണങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്.
1: തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രേണുകയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാരശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
6: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം MS രാധാകൃഷ്ണൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ.
7: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മദ്രാസി എന്ന ചിത്രത്തിൽ നിന്ന്.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരിവിളഞ്ചാൽ ഉന്നതിയിലെ കർഷകനായ ശ്രീ ഗോപിയുമായുള്ള ഒരു അഭിമുഖം കേൾക്കാം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യഗീതികൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഹിന്ദി വ്യാകരണ ക്ലാസ്, അവതരിപ്പിക്കുന്നത് സഫീന ബീവി, 9:30 പ്രത്യേക ചലച്ചിത്രഗാനങ്ങൾ, 10:00 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം.

0: നിങ്ങൾ. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5 അധ്യാത്മരാമായണ പാരായണം. 28-ാം ദിവസം പാരായണം ചെയ്യുന്നത് ശ്രീ യുക്തരാജ. 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8:00 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരിവിളഞ്ചാൽ ഉന്നതിയിലെ കർഷകനായ ശ്രീ ഗോപിയുമായുള്ള ഒരു അഭിമുഖം കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിന്റെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: ഹെൻറി ബെക്കുറൽ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ അദ്ദേഹം 1896 ഈ കണ്ടുപിടുത്തം നടത്തിയത്. കാലാവസ്ഥ അറിയിപ്പ്: ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും മേഘാവൃതമായിരുന്നു. ചില പ്രദേശങ്ങളിൽ പരക്കെ മഴ പെയ്തു. ഇന്ന് മൂന്നാർ രേഖപ്പെടുത്തിയ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്.

0: നാളെ രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
1: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
0: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരണം
2: മറക്കാതെ കേൾക്കുക നാളെ രാത്രി 7:35.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മുറ്റത്തൊരു മാവ്, അത് നിറയെ നമുക്ക് പ്രിയമേറിയ പലയിനം മാങ്ങകൾ. ഇത് പ്രായോഗികമാണോ എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, തീർച്ചയായും സാധിക്കും. മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗിലൂടെ നമ്മുടെ മുറ്റങ്ങളിൽ നിൽക്കുന്ന മാവുകളിൽ നമുക്കിഷ്ടപ്പെട്ട ഇനം മാങ്ങകൾ കായ്പ്പിക്കാൻ സാധിക്കും. ഗ്രാഫ്റ്റിംഗ് ഇന്ന് മാവിൽ മാത്രമല്ല, ഫലവൃക്ഷങ്ങളിലും പച്ചക്കറിച്ചെടികളിലും പൂച്ചെടികളിലുമെല്ലാം ചെയ്തുവരുന്ന ഒരു രീതിയാണ്. സ്ഥലപരിമിതി മൂലം വിവിധ ഇനങ്ങൾ വച്ചുപിടിപ്പിക്കാൻ അസൗകര്യമുള്ള ഇടങ്ങളിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ഏറെ പ്രയോജനപ്രദമാണ്. ഇന്ന് ഞാറ്റുവേലയിൽ മാവുകളിലെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നും അത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ പ്രയോജനങ്ങൾ എന്തെന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് SFAC കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോമി ജേക്കബ്.
1: മാങ്ങയുടെ സീസണായാൽ ധാരാളം ഇനം മാങ്ങകളും രുചിക്കുമ്പോൾ ഇതിൻ്റെ തൈയോ ഗ്രാഫ്റ്റോ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. വീടിന് ചുറ്റും ധാരാളം സ്ഥലമോ പറമ്പോ ഉള്ളവർക്ക് ഓരോ ഇനത്തിൻ്റെയും പ്രത്യേകം പ്രത്യേകം ഗ്രാഫ്റ്റുകൾ വാങ്ങി നടാം. എന്നാൽ പരിമിതമായ സ്ഥലമുള്ളവർക്ക് ഒരു മാവിൽ തന്നെ ഒത്തിരി ഇനം മാങ്ങകൾ കായ്ക്കാൻ സഹായമാകുന്ന ഒരു രീതിയാണ് ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ്. നല്ല ഇനം മാവിൻ്റെ മാങ്ങയണ്ടി നട്ടുണ്ടാവുന്ന മാവുകൾക്ക് മാതൃഗുണം പൂർണ്ണമായും കിട്ടിയെന്ന് വരില്ല. അതിനാൽ തന്നെ പെട്ടെന്ന് കായ് പിടിക്കുവാനും മാതൃഗുണം കിട്ടുവാനും ഒട്ട് തൈകളാണ് നാം സാധാരണയായി നടുന്നത്. ഒരു മാവിൽ തന്നെ ഒന്നിലധികം ഇനം പല കൊമ്പുകളിലായി ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ബഹുഇന ഒട്ടിക്കൽ അഥവാ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ്, അതാണ് ഈ പ്രക്രിയ. ഇതിനായി രണ്ട് രീതിയിൽ നമ്മൾക്ക് ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കാം. ഒന്നാമതായി, മുൻ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് കുഴികൾ തയ്യാറാക്കി അവിടെ വിത്ത് തൈ നട്ട് അതിന്മേൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻസിറ്റു ഗ്രാഫ്റ്റിംഗ്. രണ്ടാമതായി, വലിയൊരു ചെടിച്ചട്ടിയിലോ ഒരു പോളിത്തീൻ കവറിലോ ഗ്രോ ബാഗിലോ വിത്ത് തൈ നട്ട് ഒട്ടിക്കൽ പ്രക്രിയ നടത്തി അതിനുശേഷം നടേണ്ട സ്ഥലത്തേക്ക് മാറ്റി നടുന്ന ഒരു രീതി. ഈ രീതി അനുവർത്തിക്കുമ്പോൾ തൈകൾ നമ്മൾ കൊണ്ടുപോകുന്ന യാത്രയിലോ ഇളക്കി നടുന്ന വേളയിലോ ഒട്ടുസന്ധിക്ക് ഇളക്കം തട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപകട സാധ്യത ഉണ്ടായതുകൊണ്ട് ഒന്നാമത്തെ രീതിയാണ് കൂടുതൽ അഭികാമ്യം. അതായത്, നടേണ്ട സ്ഥലത്ത് മുൻകൂട്ടി മാങ്ങയണ്ടി നട്ട് അവിടെ തന്നെ ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കുന്ന രീതി. ആ രീതിയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നാടൻ മാവുകളുടെ മാങ്ങയണ്ടി നട്ടുണ്ടാക്കിയ ആരോഗ്യമുള്ളതും തണ്ട് നേരെ മുകളിലേക്ക് വളരുന്നതുമായ ഒരു തൈ മൂലകാന്ഡമായി തിരഞ്ഞെടുത്ത്, അതായത് റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുത്ത് അതിൽ ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കുന്ന രീതി. മാവ് വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരുക്കിയെടുക്കുന്നതിനായി 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് വെയിൽ കൊള്ളാൻ അനുവദിക്കുകയോ തൊണ്ടോ കരിയിലയോ കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യുക. 1-2 ദിവസം കഴിഞ്ഞ് കുഴിയുടെ പകുതി ഭാഗത്തോളം മേൽമണ്ണും 1/2 കിലോ കുമ്മായപ്പൊടിയും ചേർത്തിളക്കി 2 ആഴ്ച ഇട്ടേക്കുക. പിന്നീട് 4-5 കിലോ പഴകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 2 കിലോ കോഴിക്കാരവും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ഇളക്കി ചേർത്ത് കുഴിയുടെ നടുവിൽ ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി ആരോഗ്യമുള്ള ഒരു മാവിൻ തൈ നട്ട് താങ്ങുകമ്പ് കെട്ടി നേരെ മുകളിലേക്ക് വളരാനായി അനുവദിക്കുക. ഉദ്ദേശം, 3 അടി ഉയരം വയ്ക്കുമ്പോൾ തലപ്പ് മുറിച്ച് 2-3 ശാഖകൾ 3 വശത്തേക്കായി വളരാൻ അനുവദിക്കുക. ഇത് 1-ാം നിര ശാഖകളായി വളരട്ടെ. വീണ്ടും അവ 1-2 അടി വളരുമ്പോൾ തലപ്പ് മുറിച്ചു കളഞ്ഞ് ഓരോ തലപ്പിലും 2-3 2-ാം നിര ശാഖകൾ വളരാൻ അനുവദിക്കുക. അവ വളർന്ന് 1-2 അടി ഉയരം വയ്ക്കുമ്പോൾ തലപ്പ് മുറിച്ച് 3-ാം നിര ശാഖ

0: വളരാൻ അനുവദിക്കുക. ഓരോ നിരയിലെ ശാഖകളും പല ഭാഗത്തേക്ക് വെയിൽ ലഭിക്കത്തക്ക വിധം ക്രമീകരിച്ച് വളരാനുള്ള രീതികൾ അവലംബിക്കണം. അതായത് ചില ശാഖകൾ നേരെ മുകളിലേക്കും മറ്റു ചിലത് ചരട് വലിച്ചു കെട്ടിയും തിങ്ങി വളരുന്നവ വെട്ടിക്കളഞ്ഞും മാവിൻ്റെ വളർച്ച ക്രമീകരിക്കണം. ഇനി ഈ ഓരോ ശാഖയിലും ഓരോ ഇനം മാവുകൾ ഒട്ടിച്ചു ചേർക്കാവുന്നതാണ്. ഇതിനായി സയോൺ അതായത് ഒട്ടുകമ്പുകൾ ശേഖരിക്കണം. നല്ല ഇനം മാവുകളിൽ നിന്നും മാങ്ങ പിടിച്ച കൊമ്പിലെ പെൻസിൽ കനമുള്ളതും പച്ച നിറത്തിലുള്ള സയോണുകൾ ഇലകളിലെ ഞെട്ട് ഭാഗം നിലനിർത്തി ബാക്കി പത്രഭാഗം കളഞ്ഞ് മുറിഭാഗം നനഞ്ഞ പഞ്ഞി വെച്ച് കെട്ടി ഒരു പോളിത്തീൻ കവറിൽ പൊതിഞ്ഞുകൊണ്ട് വരണം. അരയടി നീളമുള്ള കമ്പുകൾ മതിയാകും. ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരുന്ന സയോണുകൾ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഈ മൂന്നാം നിര ശാഖകളുടെ കൊമ്പ് മുറ്റുന്നതിന് മുമ്പ് അതായത് പച്ച നിറമായിരിക്കുമ്പോൾ തന്നെ ഈ ശേഖരിച്ച സയോൺ കമ്പ് ഒട്ടിച്ചു ചേർക്കണം. ഉദ്ദേശം പെൻസിൽ കനമുള്ള ശാഖയുടെ തലപ്പ് മുറിച്ച് മുറിഭാഗത്ത് നിന്ന് ഏതാണ്ട് 3-4 സെന്റിമീറ്റർ നീളത്തിൽ തണ്ടിൻ്റെ നടുവിൽ കൂടി താഴേക്കൊരു പിളർപ്പുണ്ടാക്കി ഇതേ കനത്തിലുള്ള 1/2 അടി നീളമുള്ള ഒട്ടുകമ്പിൻ്റെ ചുവട് ഭാഗം 3-4 സെന്റിമീറ്റർ നീളത്തിൽ ചരിച്ച് ചെത്തി ആപ്പിൻ്റെ ആകൃതിയിലാക്കി ഈ സ്റ്റോക്ക് തണ്ടിലുണ്ടാക്കിയ പിളർപ്പിലേക്ക് കടത്തി വെച്ച് ഒരു പോളിത്തീൻ നാട് ഉപയോഗിച്ച് ഒട്ടിച്ച ഭാഗം വരിഞ്ഞു കെട്ടി വെക്കണം. സിപ്പപ്പിൻ്റെ പ്ലാസ്റ്റിക് കവറ് നനച്ച് ഒട്ടിച്ചു വെച്ച സയോൺ കൊമ്പിലേക്ക് ഇട്ട് ചുവട് ഭാഗം ചെറുതായി കെട്ടിവെക്കുകയും വേണം. മുറിവ് ഭാഗം മഴയത്ത് നനയാതിരിക്കാനും ആർദ്രതയും ചൂടും ക്രമീകരിച്ച് ഈ സയോൺ കൊമ്പുകൾ വളരാൻ ഇവ സഹായിക്കുന്നു. ഉദ്ദേശം 3 ആഴ്ചയ്ക്കകം ഈ ഒട്ടുകമ്പുകൾ തളിർത്തു തുടങ്ങുമ്പോൾ ഈ കവറുകൾ മാറ്റിക്കളഞ്ഞ് അവ വളരാനായിട്ട് അനുവദിക്കണം. ഇങ്ങനെ മൂന്നാം നിര ശാഖകളിലെല്ലാം പല ഇനം മാവുകളുടെ സയോണുകൾ ഒട്ടിച്ചു ചേർക്കാവുന്നതാണ്. ചില ശാഖകളിൽ പാർശ്വ ഒട്ടിക്കൽ രീതികളും അവലംബിക്കാവുന്നതാണ്. ഒട്ടുസന്ധിയുടെ താഴ്ഭാഗത്ത് നിന്നും കിളിർപ്പുകൾ മുളയ്ക്കുന്നുവെങ്കിൽ അവ നുള്ളിക്കളയേണ്ടതാകുന്നു. ഇതുകൂടാതെ വീണ്ടും വളരുന്ന ശാഖകളിലെല്ലാം ഈ ഒട്ടിക്കൽ പ്രക്രിയ തുടരാവുന്നതാണ്. ഒട്ടുകമ്പുകൾ ശേഖരിക്കുമ്പോൾ അവയിൽ നേരത്തെ പൂക്കുന്നതും ഇടക്കാലത്ത് പുഷ്പിക്കുന്നതും വൈകി പൂക്കുന്ന ഇനങ്ങളും അച്ചാർ മാവിനങ്ങളും നാടൻ മാവിനങ്ങളും ഇങ്ങനെ അവരവരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുത്ത് ഒട്ടിക്കുവാനായി ശ്രദ്ധിക്കണം. അതായത് സീസണിൻ്റെ ആദ്യ സമയത്ത് പൂക്കുന്നവ, ഇടക്കാലത്ത് പൂക്കുന്നവ, വളരെ താമസിച്ച് പൂക്കുന്നവ, ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ മാവിനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് കലപ്പാടി, കുളമ്പി മാങ്ങ, ബംഗനപ്പള്ളി, മല്ലിക, ചന്ദ്രക്കാരൻ, ഇമാം വസന്ത്, നീലം മാങ്ങ, സിന്ധൂർ മാങ്ങ, ഇങ്ങനെ ഒട്ടനവധി ഇനങ്ങൾ നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലും ചുറ്റുപാടിലുമൊക്കെ ഉള്ള മാവിനങ്ങൾ ഇങ്ങനെ 2-3 വർഷത്തെ പടിപടിയായ പ്രയത്നം കൊണ്ട് മുറ്റത്ത് തന്നെ ഒരു മാവിൽ ഒട്ടിച്ചു ചേർക്കാനായി നമുക്ക് ഈ ഒരു വിദ്യയാൽ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ തയ്യാറാക്കിയ ബഹുഇന മാവുകൾ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാനും ഈ വിദ്യയാൽ കഴിയുന്നു. ഇത് നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം, അതിനായി ഒന്ന് പ്രയത്നിക്കാം.
1: ക്ഷമയോടെയും ശ്രദ്ധയോടെയും ചെയ്താൽ നമുക്കും ഗ്രാഫ്റ്റിംഗ് വിജയകരമായി നടത്താൻ സാധിക്കും. എന്നാൽ നമുക്കും ഒന്ന് പരീക്ഷിക്കാം അല്ലേ? ഇതുവരെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കിയത് SFAC കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോമി ജേക്കബ്. മാമ്പഴക്കാലം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. വർഷം മുഴുവൻ മാമ്പഴം കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സോസ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമുക്ക് അടുത്ത മാമ്പഴക്കാലം വരെ ശുദ്ധമായ മാങ്ങയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി മാംഗോ സോസ് തയ്യാറാക്കുന്ന വിധം കൂടി ശ്രദ്ധിച്ചാലോ.
0: തക്കാളി സോസ് ഉണ്ടാക്കി വെക്കുന്നത് പോലെ നല്ല ഇനം മാങ്ങ കൊണ്ട് സോസ് ഉണ്ടാക്കാം.

0: മാമ്പഴ പുളിശ്ശേരിക്ക് പകരം കാച്ചിയ മോരിന് സ്വാദ് കൂട്ടാനും, കറികൾക്ക് കൊഴുപ്പ് കൂട്ടാനും, അച്ചാറിന് ചാറ് കൂട്ടാനും, ചിക്കൻ റോസ്റ്റിന് മേമ്പൊടി ചേർക്കാനുമെല്ലാം ഈ മാങ്ങ സോസ് ഉപയോഗിക്കാം. നാരില്ലാത്ത ചെനച്ച മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി ഒട്ടും വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചെടുത്ത പൾപ്പ്, നാരുള്ളതാണെങ്കിൽ അരിച്ചെടുക്കണം. ഇത് 1 കിലോ. നല്ലെണ്ണ 250 മില്ലി. കടുക് 1 ടേബിൾ സ്പൂൺ. ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ. വെളുത്തുള്ളി അരച്ചത് 2 ടേബിൾ സ്പൂൺ. ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ. പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം: കുറച്ച് പരന്ന ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. വെളുത്തുള്ളി അരച്ചത് ചേർത്ത് വഴറ്റി ഇഞ്ചി അരച്ചതും ചേർത്ത് പകുതി മൂത്ത് കഴിയുമ്പോൾ ചെറുതീയാക്കി മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് വഴറ്റുക. തുടർന്ന് അരച്ചു വെച്ച മാങ്ങാപ്പൾപ്പും ഉപ്പും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ജലാംശമെല്ലാം വറ്റി കുറുകി എണ്ണ തെളിയുന്നത് വരെ ചെറുതീയിൽ തന്നെ വെച്ച് തീ അണച്ച് തണുക്കാൻ വയ്ക്കുക. നന്നായി തണുത്ത ശേഷം കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്.
1: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
2: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
1: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
1: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59:48. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ-വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM eVidya പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani, the news read by Valsa Williams. Parliament has passed the National Cooperative Development Corporation Amendment Bill 2026, with the Rajya Sabha approving it today. The Lok Sabha has already passed the bill. Minister of State for Cooperation Muralidhar Mohol moved the bill, which aims to further amend the National Cooperative Development Corporation Act 1962. The bill allows the corporation to undertake its activities in industrial goods. The legislation also allows the state governments to extend funding from the corporation to any entity engaged in cooperative development. The corporation can also provide loans and grants directly to any cooperative society or entity engaged in cooperative development. The Lok Sabha has passed the Mines and Minerals Development and

0: ദൈവവചനത്തിന് ശ്രമിക്കാൻ ഗുരുവും കടപ്പെട്ടവനാണ് എന്നാണ് കാളിദാസൻ ധ്വനിപ്പിച്ചത്. സന്ദർശനോദ്ദേശം വ്യക്തമാക്കി തൻ്റെ നിവേദനം അവസാനിപ്പിക്കുകയാണ് രാജാവ്.
1: തസ്മ

0: അതുകൊണ്ട് പിതൃഋണത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാനുള്ള മാർഗം ഗുരു അങ്ങ് ആലോചിക്കണം. തസ്മാത് പിതൃഋണാത് യഥാ അഹം മുക്തോ ഭവതി തഥാ സംവിധാതും അർഹസി. അവിടുന്ന് തന്നെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടവൻ. ദുരാപേ അർത്ഥേ ദുർലഭമായ പ്രയോജനങ്ങൾക്കുള്ള സിദ്ധി പ്രാപ്തി ഇക്ഷ്വാകു വംശജർക്ക് കുലഗുരുവിൽ നിന്നാണ് ലഭിക്കുന്നത്. രാജഗുരുവിൻ്റെ ധർമ്മം അതാണ്. ഉപദേശിച്ച് കാര്യങ്ങൾ നേർവഴി നടത്തുക എന്നതൊന്ന്. കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കുന്നതും ഗുരു തന്നെയാണ്. രണ്ട് വാക്കുകൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് താത എന്ന സംബോധന. ഗുരുവിനോടല്ല, സ്വന്തം പിതാവിനോടാണ് ഞാൻ ഈ പറയുന്നത് എന്നാണ് രാജാവിൻ്റെ സൂചന. ഞാൻ അങ്ങയുടെ പുത്രൻ, ഇവൾ പുത്രവധു. കാര്യം പിതൃക്കൾക്കുള്ള കടം വീട്ടൽ. അങ്ങ് തന്നെ ഈ മകൻ്റെ ദുരിതമകറ്റണം. വ്യക്തിപരമായ പിതൃപുത്ര ബന്ധത്തിനപ്പുറമൊരു തലം ഇതിനുണ്ട്. ഇക്ഷ്വാകുക്കളുടെ കുലഗുരുവാണ് അങ്ങ്. മനുവംശത്തിൽ ആദ്യ രാജാക്കളിൽ ഒരാളാണ് ഇക്ഷ്വാകു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് സൂര്യവംശം അറിയപ്പെടുന്നത്. കുലഗുരു എന്ന നിലയിൽ അങ്ങയുടെ കടമ കൂടിയാണ് ഈ കടം വീട്ടുന്നതിനുള്ള മാർഗങ്ങൾ തേടേണ്ടത്. അച്ഛന് മക്കളോടുള്ള വാത്സല്യമാണ് പിതാവേ എന്ന സംബോധന ഉണർത്തുന്നത്. കുലഗുരുവിൻ്റെ ധർമാനുഷ്ഠാനമാണ് ഇക്ഷ്വാകുവെന്ന വംശത്തിൻ്റെ വിശേഷണം ദ്യോതിപ്പിക്കുന്നത്. പിതാവെന്ന നിലയിലും ഗുരുവെന്ന നിലയിലും ഞങ്ങളുടെ സങ്കടം പരിഹരിക്കണം. അങ്ങ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇക്കാര്യം അപേക്ഷിക്കാൻ.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. നിർവഹണം ശ്രീകുമാർ മുഖത്തല. സഹായം ടീന ജോജു. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: നാളെ രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
3: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
2: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരം
4: മറക്കാതെ കേൾക്കുക നാളെ രാത്രി 7:35.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 8 മണിക്ക് കേൾക്കാം. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Sriman Nityanand Rai ji to move a motion for consideration of the Kerala alteration of name bill 2026.
2: Kerala Rajy ka naam parivartan karne wale vidhayak par Lok Sabha dwara parit roop mein vichar kiya jaye.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് 5-ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ KTU സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ 5-ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയെയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ

0: ഇന്നലെ 6 മണിക്ക് നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണി വരെ നീണ്ടു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ടുമാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
0: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യ മന്ത്രി OJ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. കർക്കടക വാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്. മാധ്യമ പ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. കേരളത്തിൽ ഹൈന്ദവാചാര പ്രകാരമുള്ള സവിശേഷമായ കർക്കടക വാവ് ഇന്ന് വിപുലമായി ആചരിക്കപ്പെട്ടു. സംസ്ഥാനത്ത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമുള്ള മലയാളികളായ വിശ്വാസികൾ കർക്കടക വാവ് ദിനത്തിൽ പൂർവിക സൂര്യകൾക്ക് ബലിതർപ്പണവും അന്നദാനവും മറ്റു പരിപാടികളും നടത്തി. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് വിശ്വാസികൾ കർക്കിടക വാവ് ആചരിക്കുന്നത്. ദക്ഷിണായനകാലത്തിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടക വാവായി കണക്കാക്കുന്നത്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമുള്ളതാണെന്നാണ് വിശ്വാസം. കറുത്തപക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നതായും ഈ ദിനത്തിൽ പിതൃതർപ്പണം നടത്തുന്നത് സവിശേഷമായും കണക്കാക്കപ്പെടുന്നു. മൺമറഞ്ഞ പിതൃക്കൾക്കും പൂർവികർക്കും ബലിതർപ്പണം നടത്തുകയും അവരുടെ ആത്മാവിന് നിത്യശാന്തി കൈവരിക്കാനുള്ള പ്രാർത്ഥന നടത്തുകയുമാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ ചെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ പിതൃസ്മരണയ്ക്കും പൈതൃകാരാധനയ്ക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. മുൻഗാമികളുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്ന ജീവിതമാണ് തങ്ങളുടേതെന്ന വിശ്വാസം ഓരോ വിശ്വാസികളിലും അലിഞ്ഞുചേർന്നതാണ്. അതുകൊണ്ടുതന്നെ പിതൃകർമ്മങ്ങൾക്ക് വിശ്വാസാചാരങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. അമാവാസി ദിനത്തിൽ പിതൃക്കളുടെ ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നതായും എള്ളും ജലവും അന്നവും കറുകപ്പുല്ലും തുളസിയും നൽകുക വഴി ആത്മാക്കൾ സംതൃപ്തരാവുന്നതായും ഹൈന്ദവ വിശ്വാസികൾ കരുതുന്നു. ചന്ദ്രൻ പൂർണ്ണമായും അദൃശ്യമാകുന്ന അമാവാസിയിൽ പിതൃലോകവുമായി വിശ്വാസികൾക്ക് ആത്മീയ ബന്ധം സ്ഥാപിക്കാനാകുമെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബലികർമ്മത്തിലൂടെ പിതൃദോഷങ്ങൾ അകലുന്നതായും സമ്പത്തും ഐശ്വര്യവും മനസമാധാനവും സന്തതി പരമ്പരകളുടെ ക്ഷേമവും കൈവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്താൽ കുടുംബത്തിലും സമൂഹത്തിലും ദാരിദ്ര്യവും അശാന്തിയും ഇല്ലാതാകുമെന്നും വിശ്വാസികൾ കരുതിപ്പോരുന്നു. മരണപ്പെട്ട ബന്ധുമിത്രാദികൾക്കായി വ്യത്യസ്ത ദിനങ്ങളിൽ ബലികർമ്മം നടത്താറുണ്ടെങ്കിലും അമാവാസി ദിനത്തിലെ ബലി സവിശേഷമായി കണക്കാക്കപ്പെടുന്നു. കർക്കിടക വാവ് ദിനത്തിൽ സൂര്യോദയത്തിന് മുൻപായി വിശ്വാസികൾ ഉണരുകയും പുണ്യതീർത്ഥങ്ങളിലോ ജലാശയങ്ങളിലോ മുങ്ങിക്കുളിച്ച ശേഷം ഉപവാസത്തോടെ ബലികർമ്മം നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. ബലികർമ്മം നടത്തുന്നവർ കറുത്തവാവിന് തലേദിവസം മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. ബലിത്തറയിൽ ദർഭപ്പുല്ല് വിരിച്ച് എള്ളും പൂവും അരിയും ജലവും മന്ത്രോച്ചാരണത്തോടെ ബലിപിണ്ഡം അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. മാതൃ പിതൃകുലത്തിൽ നിന്നും മരണപ്പെട്ടുപോയവർക്കും ഗുരുവിന്റെ കുലത്തിൽ നിന്നും വേർപെട്ടുപോയവർക്കും സകല ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്കും ഗർഭപാത്രത്തിൽ വെച്ച് മരണപ്പെട്ടുപോയവർക്കും അറിവിൽപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും വേണ്ടിയും ബലി സമർപ്പിക്കുന്നു എന്ന മന്ത്രത്തോടെയാണ് ബലികർമ്മം നടത്തുന്നത്. ഇത്തരം ചടങ്ങുകൾക്ക് പുരോഹിതർ കാർമ്മികത്വം വഹിക്കുന്നു. യഥാവിധി ബലിതർപ്പണം നടത്തിയ ശേഷം സമീപ ക്ഷേത്ര ദർശനം നടത്തി പൂർവികരുടെ ആത്മാവിന്റെ മോക്ഷത്തിനായി പ്രാർത്ഥന നടത്തുന്നതോടെയാണ് ബലികർമ്മം പൂർത്തിയാകുന്നത്. സംസ്ഥാനത്ത് ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുവല്ലം, വർക്കല, പാപനാശം, തിരുനെല്ലി, പെരുമ്പാവൂർ, ചേലാമറ്റം, ശംഖുമുഖം തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ബലിതർപ്പണത്തിന് എത്തുന്നവർക്കായി വിവിധ ജില്ലകളിൽ അധിക ഗതാഗത സൌകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. കേരളത്തിന് പുറത്ത് രാമേശ്വരം, കാശി എന്നിവിടങ്ങളിലും ബലിസമർപ്പണ കർമ്മം ഉണ്ടായി. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നദീതീരങ്ങളിലും കടൽ തീരത്തും നൂറുകണക്കിനാളുകൾ കർക്കിടക വാവുബലി നടത്തിയിട്ടുണ്ട്. ചിലർ വീടുകളിലും തറവാടുകളിലും ബലിതർപ്പണം നടത്തി. കേവലം മതപരമായ ആചാരമായി മാത്രമല്ല, മൺമറിഞ്ഞുപോയ പൂർവികരെ സ്മരിക്കാനും അവരുടെ ഓർമ്മകളിലൂടെ കുടുംബ കൂട്ടായ്മ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കർക്കിടക വാവ് ദിനം ഹേതുവാകുന്നുണ്ട്. പൂർവികരെ സ്മരിക്കുക വഴി അവരുടെ ജീവിതം ഓർമ്മിക്കുക മാത്രമല്ല, മറിച്ച് അവരും അവരുടെ പിൻതലമുറയും വഴികാട്ടിയ ജീവിതപാതയും സാമൂഹിക ബോധവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ഉദാത്തമായ സംസ്കാര തുടർച്ചയ്ക്കും ഇത്തരം ചടങ്ങുകൾ കാരണമാകുന്നു. ഒരു ദിനം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല, മറിച്ച് ഏറെക്കാലത്തെ കഠിനമായ പരിശ്രമങ്ങളും ത്യാഗങ്ങളും നിമിത്തമാണ് തങ്ങൾ ഇന്നു കാണുന്ന പരിസരം പൂർവികർ സൃഷ്ടിച്ചെടുത്തത് എന്ന സ്മരണ ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ്. പൂർവികരെ സ്മരിക്കുക എന്നത് അവരുടെ കാലത്ത് സംരക്ഷിക്കപ്പെട്ട പ്രകൃതിയെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്കും കൈമാറുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടിയാണ്. കർക്കിടക വാവ് പൂർവികരെ സ്മരിക്കുന്ന ഒരു ആചാരം എന്നതിനൊപ്പം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്ന അവസരം കൂടിയാണ്. കർക്കിടക വാവ് ദിനത്തിലെ പിതൃതർപ്പണം പ്രകൃതിയുമായി മനുഷ്യൻ അത്രമേൽ സമന്വയിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങുകൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പിതൃക്കൾക്ക് സമർപ്പണം സമർപ്പിക്കുന്ന ബലികർമ്മത്തിൽ ജലത്തിന് പവിത്രമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ജലത്തിലൂടെ സമർപ്പണമർപ്പിക്കുന്നത് പിതൃക്കളോടുള്ള ആദരവിന്റെ പ്രതീകമെന്നാണ് വിശ്വാസം. ഭാരതീയ സംസ്കാരത്തിൽ ജലം ശുദ്ധിയുടെയും ജീവന്റെയും തുടർച്ചയുടെയും പ്രതീകമാണ്. ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭവ കേന്ദ്രം. ജലമില്ലാതെ മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ടുതന്നെ ജലത്തിന്റെ പവിത്രതയും ആവശ്യകതയും സംരക്ഷണവും മനസ്സിലേറ്റുന്ന ദിവസം കൂടിയാണ് വാവുബലി ദിനം. പൂർവികർക്കായുള്ള ബലികർമ്മത്തിൽ ജലത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ ജലാശയങ്ങളും സമുദ്രതീരങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കേരളത്തിൽ ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുനെല്ലി, തിരുവല്ലം, വർക്കല, പാപനാശം തുടങ്ങിയ ജലാശയ തീർത്ഥകേന്ദ്രങ്ങൾ കർക്കിടക വാവ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നതും പ്രശസ്തി നേടിയതും ഇതുകൊണ്ടുകൂടിയാകണം. നദീതീരങ്ങളിലാണ് സംസ്കാരങ്ങൾ പിറന്നതും വളർന്നതും. മഴയും കാലാവസ്ഥയും കാർഷിക വൃത്തിയും മനുഷ്യകുലത്തിന്റെ പരിണാമഘട്ടത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജലത്തിന് ചുറ്റും നാഗരികത വളരുക മാത്രമല്ല, വിശ്വാസങ്ങളും ആചാരങ്ങളും വേരുറപ്പിക്കുകയും ചെയ്തു. മനുഷ്യവികാസത്തിന്റെ പ്രാരംഭ ദിശ മുതൽ ജലവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അത്രമേൽ രൂഢമൂലമായിരുന്നു എന്നത് ചരിത്ര വസ്തുതകൾ കൂടിയാണ്. കർക്കിടകത്തിന്റെ വരവോടെ പ്രകൃതി പുഷ്കലമാവുകയാണ്. കൊടും വേനലിൽ വരണ്ടുടങ്ങിയ മണ്ണിലേക്ക് മഴനൂലുകൾ വീഴുമ്പോൾ അത് സകല ചരാചരങ്ങൾക്കും പുതുജീവൻ പകരുകയാണ്. പുൽക്കൊടി മുതൽ പൂങ്കാവനം വരെ കർക്കിടകത്തിൽ തഴച്ചുല്ലസിച്ച് വളരുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും സദാ കുളിർമ പകരുന്നു. കർക്കിടകം ഒരു സംസ്കൃതിയുടെ വിളംബരം കൂടിയായി മാറുകയാണ് ഇവിടെ. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മഴക്കാലങ്ങളിൽ ഒന്നാണ് കർക്കിടകം. അരുവികളും തോടുകളും പുഴകളും കുളങ്ങളും നിറയുകയും പ്രകൃതി പച്ചപ്പട്ടണിയുകയും ചെയ്യുന്ന കാലമാണ് ഇത്. പ്രകൃതിയുടെ ഇത്തരമൊരു സവിശേഷ ഭാവത്തിനിടയിലാണ് പൂർവിക സ്മരണയിൽ ആളുകൾ

ബലിതർപ്പണത്തിനായി നദീതീരങ്ങളിൽ എത്തുന്നത്. കാർഷിക വൃത്തിക്ക് നല്ല തുടക്കമാവുന്ന കാലം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് പ്രകൃതിയെയും മനുഷ്യനെയും പൂർവിക സ്മരണയെയും ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃക സന്ദർഭമായി മാറുകയാണ്. മനുഷ്യനും പ്രകൃതിയും ഒപ്പം പൂർവിക സ്മരണകളും സമ്മേളിക്കുന്ന ഇത്തരം മഹനീയ ചടങ്ങുകളുടെ പവിത്രത കെട്ടുപോവാതെ സൂക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ സാംസ്കാരിക തുടർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രകൃതിയുടെ പരിശുദ്ധി മലിനമാക്കാതെ വേണം ഇത്തരം ചടങ്ങുകൾ നടത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും കർക്കിടക വാവു ബലിക്ക് ശേഷം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതായി കാണാം. സന്നദ്ധ പ്രവർത്തകരും തദ്ദേശ സ്ഥാപനങ്ങളും സംഘടിതമായി ഇത്തരം കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തുന്നത് പതിവ് കാഴ്ചയാണ്. വാവു ബലിക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായ മാലിന്യ സംസ്കരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടി ഒരുക്കാൻ അധികൃതർ ശ്രദ്ധ നൽകാറുണ്ട്. എന്നാൽ അപ്പോഴും ചടങ്ങുകൾക്ക് ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നദീതീരങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വലിച്ചെറിയുന്നവർ ഒട്ടും കുറവല്ല. ബലി സമർപ്പിക്കുന്ന ജലാശയങ്ങളുടെ നദീതീരങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ബലികർമ്മത്തിന് ജലം വിശുദ്ധമായി കണക്കാക്കുന്നവർ തന്നെ ചടങ്ങുകൾക്ക് ശേഷം ഒരു സങ്കോചവുമില്ലാതെ മാലിന്യം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പ്ലാസ്റ്റിക്, പൂജാ സാമഗ്രികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവ നദികളിലും കടലിലും ഉപേക്ഷിക്കുന്നത് ആചാരത്തിന്റെ അന്തസ്സിനും പവിത്രതയ്ക്കും എതിരാണെന്ന സാമാന്യ ബോധം പോലും ഇത്തരക്കാർ കാണിക്കാറില്ല. പൂർവികർ നമുക്ക് കൈമാറിയത് സ്വത്തുക്കളും സമ്പത്തും പ്രശസ്തിയും മാത്രമല്ല, അവർ പരിപാലിച്ച പ്രകൃതി കൂടിയാണ്. പുഴകളും കായലുകളും നീരുറവകളും കുന്നുകളും വയലുകളും കാടുകളും അവർ നമുക്ക് വേണ്ടി കരുതി വച്ചത് പ്രകൃതിയോടും മനുഷ്യരോടുമുള്ള കരുതലിന്റെ ഭാഗമായാണ്. പൂർവികരെ സ്മരിക്കുന്ന വേളയിൽ അവർ നമുക്കായി കൈമാറിയ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനുമുള്ള ബാധ്യതയും സമൂഹത്തിനുണ്ട്. കർക്കിടക വാവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, തലമുറകളായുള്ള ജീവിത തുടർച്ചയെക്കുറിച്ചുകൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പൂർവിക സ്മരണ നടത്തുന്ന ഒരു ആചാരം അതേ ജലത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് കർക്കിടക വാവ് ദിനത്തിൽ വേണ്ടത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർക്കിടകവാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും. തയ്യാറാക്കിയത് സി.വി. ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളഞ്ചാൽ ഉന്നതിയിലെ കർഷകനായ ശ്രീ ഗോപിയുമായുള്ള ഒരു അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: അരുവിളഞ്ചാൽ ഉന്നതിയിലെ മൂപ്പനായി പ്രവർത്തിക്കുന്ന ഗോപി തൻ്റെ കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടനി അരുവിളഞ്ചാൽ ഉന്നതിയിൽ ജനിച്ചു വളർന്ന ആളാണോ?
2: ആ, ജനിച്ചു വളർന്ന ആളാണ്. ജനിച്ചു വളർന്ന തന്നെ ഇവിടെ തന്നെ സ്ഥിരം ഞങ്ങളുടെ അച്ഛനും അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള
1: അവിടെ മൂപ്പനായിട്ട് പ്രവർത്തിക്കുകയാണ്.
2: മൂപ്പനായിട്ട്
1: എത്ര വർഷമായി?
2: ഏതാണ്ട് ഒരു 9 കൊല്ലമായി.
1: മൂപ്പൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്?
2: മൂപ്പൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ കൊടിയിലെ മൊത്തമുള്ള, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും അനുസരണങ്ങളെല്ലാം തന്നെ അവരിൽ കാലാകാലങ്ങളിൽ മരണം, അതുപോലെ തന്നെ ജനനം, അതുപോലെ തന്നെ അവരുടെ എല്ലാവിധ ആഘോഷങ്ങളും, അതുപോലെ തന്നെ ഇതുപോലെ ദോഷങ്ങൾ വരുമ്പോൾ അത് അതിനെയെല്ലാം ഏത് നിമിഷവും ചെന്ന് അവരെ കണ്ടെത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ കുടിയുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മൂപ്പൻ്റെ കടമ. അതുപോലെ തന്നെ നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്ന ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ള പൂർണ്ണ ചുമതല, ശരിക്കും ആ കുടിയുടെ പൂർണ്ണ ചുമതല മൂപ്പന് അധികാരപ്പെട്ടതാണ്.
1: ഈ അരുവിളഞ്ചാൽ ഉന്നതിയിലെ ഏത് ഗോത്രവിഭാഗത്തിലുള്ള ആളുകളാണ് ഉള്ളത്?
2: മന്നാൻ സമുദായത്തിൽപ്പെട്ടവരാണ്. മന്നാൻ സമുദായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മന്നൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് കേരള രൂപീകരണത്തിന് ശേഷം മന്നാൻ എന്നുള്ള നാമകരണം വരികയും പിന്നീട് അത് മന്നാൻ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട് വംശരാണ്. അവർ കോവലൻ കന്നകയുടെ കാലഘട്ടങ്ങളിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വള്ളി വെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ചൂരവള്ളി വെട്ടി തേര് വലിക്കാനായി ചൂരവള്ളി

0: കിട്ടാൻ വേണ്ടി കാടുകയറിയ ഒരു ജന ഒരു ഗോത്ര വിഭാഗമാണ് മന്നാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെ വന്ന് ഇവിടെ തന്നെ പിന്നെ ഈ കന്നകയുടെ ഒക്കെ ശാപം മൂലം തമിഴ്നാട് വെന്തിരിയുമ്പോൾ അത് അതിനെ ഭയന്ന് നിന്നുപോയ ഒരു സംസ്കാരത്തിൽപ്പെട്ടവരാണ് മന്നാൻ സമുദായം. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കേരള രൂപീകരണം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ 37 ഗോത്രങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ജനവിഭാഗം.
1: ശരിക്കും പരമ്പരാഗതമായിട്ട് കാർഷിക വൃത്തി തുടരുന്നവരാണോ?
0: ആ, പരമ്പരമായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് റാഗിയായിരുന്നു. മല പ്രദേശങ്ങൾ വെട്ടി പോതകളെല്ലാം പറിച്ച് കളഞ്ഞുകൊണ്ട് അതിനകത്ത് ഈ റാഗി കൃഷി ചെയ്തുകൊണ്ട് ഉപജീവനമാർഗം തേടിയിരുന്ന ഒരു ജനവിഭാഗമാണ്. പിന്നീട് അത് കാലഘട്ടങ്ങൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ ശരിക്കും കാച്ചിലായി, ചേനയായി, ചേമ്പായി, അതുപോലെ തന്നെ കൊടികൃഷി, ഏലം, അങ്ങനെയുള്ള കൃഷി രീതികളിലോട്ട് ഞങ്ങൾ ഈ റാഗിയിൽ നിന്ന് വഴിമാറുകയും ചെയ്തു. അതുപോലെ തന്നെ കണ്ടം കൃഷി ഉണ്ടായിരുന്നു. കണ്ടം കൃഷിയിൽ നിന്നെല്ലാം മാറി ഇപ്പം പിന്നെ താൽക്കാലികം കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്.
1: ചേട്ടന് എത്ര വയസ്സുണ്ട് ചേട്ടൻ? ഈ കുട്ടിക്കാലത്തൊക്കെ ഇവിടുത്തെ ഈ ഉന്നതിയിലെ കൃഷി രീതി എന്തൊക്കെയായിരുന്നു?
0: കുട്ടിക്കാലത്ത് റാഗിയായിരുന്നു. റാഗി കൃഷിയാണ് ഏറ്റവും മെയിൻ. പിന്നെ അതുപോലെ തന്നെ കരകൃഷി, നെല്ല് വിരിപ്പ് വിതച്ച് നെൽകൃഷി ഉണ്ടായിരുന്നു. അതുപോലെ റാഗി. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞപോലെ മറ്റുള്ള കൃഷിയിലോട്ട് പോരുകയാണ് ചെയ്തത്. എൻ്റെ കുഞ്ഞുനാളിൽ, ഏതാണ്ട് ഇപ്പോൾ എനിക്ക് 53 വയസ്സുണ്ട്, എൻ്റെ കുഞ്ഞുനാളുകളിലല്ല ഈ പറഞ്ഞ പോലെ റാഗി കൃഷിയാണ് ഏറ്റവും മെയിൻ കൃഷികൾ. ആ കൃഷി വരുന്നതിന് മുന്നേ ഞങ്ങൾ ഉപജീവന മാർഗമായി തേടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ നൂറൻ തേട്ടം എന്നൊക്കെ പറഞ്ഞ് വന വിഭയങ്ങൾ, കിഴങ്ങുകൾ ഭക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കൃഷി രീതിയിലോട്ട് വന്നത്.
1: ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പാകത്തിനുള്ള വനമേഖല ഈ ഉന്നതിയുടെ അടുത്തുണ്ടോ?
0: നമുക്കിപ്പോൾ ഇല്ല. ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുള്ള കാലത്ത് ഈ വനമേഖല നമുക്കിവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ ഉന്നതിയിൽ നിന്നും ഏതാണ്ട് ഒരു 10-25 കിലോമീറ്റർ മേഖല മൊത്തം വന മേഖല തന്നെയായിരുന്നു. പിന്നെയാണ് ഏലകൃഷി വ്യാപകമായതിന് ശേഷം തമിഴ് വംശർ, അവരാണ് ശരിക്കും പറഞ്ഞാൽ ഏലകൃഷിയായിട്ട് ഞങ്ങളുടെ ഈ ഉന്നതിയെ ചുറ്റും അമ്പറവും എല്ലാം ആയിട്ട് അവരുടെ ഭൂമികളായിരുന്നു. അവർ ഏലകൃഷിയെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഈ വനവിഭവങ്ങൾ തേടാൻ പോകാൻ മേലാത്ത അവസ്ഥ വരികയും പിന്നെ കൃഷി രീതിയിലോട്ട് തിരികുകയും ചെയ്തു.
1: താങ്കളുടെ ഉന്നതിയിൽ എത്ര കുടുംബങ്ങളുണ്ട്? എല്ലാവരും കൃഷികളാണോ തുടരുന്നത്?
0: അതെ, എല്ലാവരും തന്നെ കൃഷികളാണ്. 70 കുടുംബക്കാരുണ്ട്. 70 കുടുംബക്കാരിൽ ഏതാണ്ട് ഒട്ടുമുക്കാൽ ആളുകളും അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൃഷിയാണ്. കൃഷി രീതി കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വേറെ ബിസിനസ് മേഖലയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മേഖല ശരിക്കും ഞങ്ങളുടെ ഉന്നതിയിൽ അങ്ങനെയില്ല. കൃഷി രീതിയും പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് പിള്ളേർ കുറേ ജോലിക്കാരായി പോകുന്നവരും തൊഴിൽ തേടുന്ന ആളുകളുണ്ട് ഇന്നുണ്ട്. ഇന്ന് ശരിക്കും നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കുട്ടികൾക്ക് ഈ അർഹതപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം പറയുന്ന രീതിയിലുള്ള ഒരു ആനുകൂല്യം, ജോലി സംബന്ധമായ ആനുകൂല്യങ്ങൾ കിട്ടാറും ഇല്ലാത്ത ഒരു ജനവിഭാഗം. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉന്നത സ്ഥലങ്ങളിൽ ആളുകളില്ലാത്തതിൻ്റെ ഫലമായി നമുക്കത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ജനവിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരണമോ എന്നുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിലില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PSC പിള്ളേർ എഴുതിക്കൊണ്ട് കുറച്ച് പേര് ജോലിയിലോട്ട് കയറുന്നു.
1: ഈ റാഗിയൊക്കെ കൃഷി ചെയ്തൊരു കാലം ഓർക്കുന്നുണ്ടോ?
0: ഓർമ്മയുണ്ട്. ഞങ്ങൾ കൊയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കാട് കുറച്ചിട്ടുണ്ട്. ഈ റാഗിയുടെ കൂടെ തന്നെ നമ്മൾ മത്തനൊക്കെ ഇടാറുണ്ട്. മത്തനിട്ട് അത് ഒരുപാട് ഇങ്ങനെ വിളഞ്ഞ് റാഗിയുടെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അമ്മയുടെ കൂടെ ഞാൻ കാട് കുറിക്കുകയും അതുപോലെ തന്നെ ഇത് കൊയ്ത് അതെല്ലാം നല്ല ഓർമ്മയുണ്ട്. ശരിക്കും ഈ റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിളവെടുപ്പ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും അത് മൂത്ത് പഴുത്തിട്ട് ഏതാണ്ടൊരു കൈ കുമ്പിളിൽ കൊള്ളാവുന്ന രീതിയിൽ ഉള്ള കതിരായിരിക്കും. അതിൻ്റെ കൈക്കുമ്പിളി കൊള്ളാവുന്ന രീതിയിൽ മുട്ട പോലത്തെ ഒരു കതിരായിരിക്കും. അത് ഇങ്ങനെ നെല്ല് പോലെ കൊലച്ച് നിൽക്കുമല്ല, ഇത് ഒരു ഒരു ബോള് പോലെ ഇരിക്കുന്ന ഒന്ന് മൂത്ത് പഴുത്ത്.
1: എത്ര കാലം വേണം ഇതൊന്ന് വിളവെടുക്കാറാകാൻ?
0: ഏതാണ്ട് ഇതൊരു വിളവെടുക്കാറാകുമ്പോഴത്തേക്കും ഏതാണ്ട് നമുക്കൊരു 6 മാസം വേണ്ടി വരും. 6 മാസത്തിനുള്ളിൽ ഇത് മൂത്ത് പഴുത്താകത്തുള്ളൂ. മേടമാസം നമ്മൾ ഇത് വിതച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കർക്കിടകം അവസാനം ഈ കർക്കിടകം ചിങ്ങമാസത്തോടു കൂടിയൊക്കെ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. ആ തരത്തിലുള്ള ഒരു വിളവ് രീതിയാണ്
1: അത്. ഇത് വിളവെടുത്തതിന് ശേഷം ഇപ്പൊ നെല്ല് കുത്തുന്ന പോലെ സംസ്കരിച്ചെടുക്കുവാണോ? എന്താണ് അതിന്റെ ഒരു പ്രോസസ്?
0: അത് വെയിൽ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കതിരുകൾ മൊത്തം എടുത്ത് പായോ പരമ്പ് വിരിച്ചുകൊണ്ട് ആ പരമ്പിലിട്ട് ഉണങ്ങിയെടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ വെയിലില്ലെങ്കിൽ അന്ന് ഞങ്ങൾ ചേര് ഇടുകയാണ്. ഞങ്ങൾ

0: ശരിക്കും വീട്ടിൽ തന്നെ ഒരു പാകം കണ്ടുകൊണ്ട് ചേരിട്ട് ആഴി കൂട്ടിക്കൊണ്ട് ആഴി പുറത്തിട്ട് ഒരു ചേരടിച്ച് അതിൻ്റെ ഒരു തട്ട് പോലെ അടിച്ചിട്ട് അതിൻ്റെ മേളിലിട്ട് അത് ഞങ്ങൾ പറയുമ്പോൾ പറണ് എന്ന് പറയും. പറൺ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ ചേര് മെടഞ്ഞിട്ടിട്ട് അതിൻ്റെ മേളിലിട്ട് ഉണങ്ങിയെടുക്കലാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഗതി. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും.
1: അതിനുശേഷം
0: അതിനുശേഷം ഈ കതിര് ഇടിക്കും. ഇടിച്ച് അതിൻ്റെ അരിമണികൾ മാത്രം എടുത്തുകൊണ്ട് തിരികല്ലെന്നും പറഞ്ഞ് ഒരു സംവിധാനമുണ്ട്. ആ തിരികല്ലിൽ കുറേശ്ശെ കുറേശ്ശെ വാരിയിട്ട് തിരിച്ച് അത് മാവാക്കി അങ്ങനെയാണ് ഇത് ഭക്ഷിച്ചു വരുന്നത്.
2: പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ
0: ഉപയോഗിച്ചിരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും തന്നെ കൊടുക്കുന്നത്. അതുപോലെ ഞങ്ങളല്ല ശരിക്കും അത് അങ്ങനെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്ത് ഇത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറുക്കും, വെള്ളമൊഴിച്ച് കുറുക്കി എടുത്തിട്ട് അത് ഒരു രണ്ട് ദിവസത്തേനൊക്കെ വേണമെങ്കിലും അത് കഴിക്കുന്നതിന് വിഷയമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുളിച്ചു പോകുമെന്നോ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിത് കുറുക്കി ആവശ്യത്തിന് നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പൊതിഞ്ഞ് ഇല കൊണ്ട് പൊതിഞ്ഞ് ഈ കൂക്കിലെന്ന് പറയും, കൂക്കില കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു രണ്ട് ദിവസം വരെ കേടുകൂടാതെ കേടാകത്തില്ല ഈ ഭക്ഷണം. അത് ശരിക്കും അങ്ങനെയായിരുന്നു. ശരിക്കും ഒരു വളം ഇട്ടോ അല്ല മരുന്നടിച്ചോ ചെയ്ത ഒരു കൃഷി രീതിയല്ലായിരുന്നു. അന്നൊക്കെ നമുക്ക് സ്വയമേ തന്നെ ഇത് തന്നെ ഉണ്ടാകുകയും ഈ പറയുന്ന വിരിപ്പ് നമ്മൾ വിതയ്ക്കുന്നതിന് മുന്നേ ഇതൊന്ന് കത്തിച്ചാൽ മാത്രം മതി. ഇപ്പം ഈ നമ്മൾ ഒരുക്കുന്ന ആ ഭൂമി ചവറിട്ടോ അല്ലെങ്കിൽ ഈ കൊയ്തെടുത്ത റാഗിയുടെ ചണ്ട് കാണും, കുറ്റി എല്ലാം തന്നെ ഇട്ട് കത്തിച്ച് അങ്ങനെയാണ് കൃഷി രീതി. ശരിക്കും
2: മണ്ണൊരുക്കുന്ന
0: മണ്ണൊരുക്കുന്നു അങ്ങനെയാണ് ഒരുക്കി അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്.
2: ഈ അരിവിളംചാൽ എന്ന പേര് വരാൻ കാരണം അരി വിളയുന്ന നാട് എന്ന് കേട്ടിട്ടുണ്ട്.
0: അത് ഞങ്ങളുടെ കാരണന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അരി മാത്രം വിളയുകയും ഈ നെല്ല് വിതയ്ക്കുമ്പോൾ ഈ നെല്ല് ശരിക്കും കൊയ്ത് വിളഞ്ഞ് കൊയ്യുമ്പോൾ ഈ പോള പൊളിഞ്ഞിട്ട് നമ്മൾ കൊയ്ത് വയ്ക്കുമ്പോൾ കറ്റ കൊണ്ട് കെട്ടി കൊയ്ത് വയ്ക്കുമ്പോൾ അത് പോള പൊളിഞ്ഞിട്ട് ഈ കറ്റയെടുക്കുമ്പോൾ അരി മാത്രം ആ കറ്റ വെച്ചുകൊടുത്ത് കിടന്നെന്നാണ് കാരണന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പഴയ കാരണന്മാരും ചുമ്മാ തമാശനെന്തോ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ അരി കിട്ടുന്നതിന് അത് കഞ്ഞിയായും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നെന്ന് എന്തോ കാരണന്മാർ പറഞ്ഞെന്ന്. അപ്പം ഇങ്ങനെ തമാശന പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും നെല്ലാകുകയും പിന്നെ അത് അരിവിളഞ്ചാൽ എന്നുള്ള പേര് വരികയും ചെയ്തെന്നാണ് കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്.
2: ആ ഒരു സംസ്കാരത്തിന് അല്ലെങ്കിൽ അരിവിളഞ്ചാൽ ഉന്നതിക്കൊക്കെ ഒരു ഏകദേശം എത്ര വർഷത്തെ ഒരു പാരമ്പര്യം കാണും?
0: ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ ഭൂമിയുടെ പട്ടയം പോലും 56 കാണുന്നത്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെ പോയാലും ഞങ്ങളുടെ കാരണന്മാരായിട്ട് എൻ്റെ കാരണവരൊക്കെ മരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 96 വയസ്സെങ്കിലും ഉണ്ട്. എൻ്റെ മുത്തച്ഛി മരിക്കുമ്പോൾ 100-108 വയസ്സെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു 100 വർഷത്തിന് മുകളിൽ കാണുമെന്നാണ് ഊഹിക്കാനുണ്ട്. എന്താണേലും പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ശരിക്കും തമിഴ്നാടല്ല ഇത്, തമിഴ്നാടായിരുന്നല്ലോ അങ്ങനെ ഇത് കേരള രൂപീകരണത്തിന് ശേഷമല്ലേ കേരളമാകുന്നത്. അപ്പോൾ ഇവര് ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളരുകയും അവര് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞ് ഐക്യമൊക്കെ ചെയ്തുകൊണ്ട് വന്ന ഒരു ജന വന്ന് കാട്ടിപ്പെട്ടവരാ. അങ്ങനെ പെട്ട് ഇവിടെ തന്നെ നിന്ന് പോയി ഏതാണ്ട് 150 വർഷത്തിന് മേളിൽ പഴക്കം എന്താണേലും ഉണ്ടാകും.
2: ഇപ്പോൾ സേനാപതി പഞ്ചായത്തിൻ്റെ ഒരു മികച്ച സമ്മിശ്ര കർഷകനാണ് താങ്കൾ. താങ്കളെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഈ പാറപ്പുറത്ത് മണ്ണിട്ട് അവിടെ പച്ചക്കറി വിളയിക്കുന്ന ഒരു കർഷകനെന്ന്, എന്താണ് അതിലേക്ക് വരാനുള്ള ഒരു കാരണം?
0: ഞാൻ നോക്കുമ്പോൾ ഭൂമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭൂമി ഏലത്തിന് കൃഷി ചെയ്യുകയും ഏലക്കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ തന്നെയല്ല നമുക്ക് ഈ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അന്ന് മുതലേ തന്നെ കാരണന്മാരായിട്ട് തന്നെ വിഷമില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായി റാഗിയും ഈ നെൽകൃഷിയെല്ലാം ചെയ്തു വന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് ഭൂമി ഏതാണ്ട് ഒരു 30 സെൻറ്റോളം ഇങ്ങനെ ചുമ്മാ പാറയായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സേനാപതി കൃഷി ആഫീസിൽ നിന്ന് കുറച്ച് ഗ്രോബാഗും കാര്യങ്ങളെല്ലാം തന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് എന്തിനാ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് തോന്നി. അങ്ങനെ തെളിച്ച് ഈ പാറപ്പുറത്ത് ഈ പറഞ്ഞ പോലെ പയർ, അതുപോലെ തന്നെ എല്ലാ കൃഷി എന്ന് പറഞ്ഞാൽ ഉള്ളി വരെ ഞാൻ സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ഞങ്ങളവിടെ ഒരു 10 വീട്ടുകാരുണ്ടായിരുന്നു. അവർക്കെല്ലാം അവിടെ നിന്ന് തന്നെ വീട്ടിൽ ആ പറമ്പിയും തന്നെ എല്ലാ കൃഷി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഞാൻ അവിടെ കിഴങ്ങ്, തക്കാളി, മത്തങ്ങ, അതുപോലെ തന്നെ പാവയ്ക്ക, എല്ലാ കൃഷി പച്ചക്കറിയിൽ ചെയ്ത് സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുക്കുകയും സ്വന്തമായി തന്നെ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാതെ, വളം ചേർത്തിട്ടേ ഇല്ല ശരിക്കും, ചാണാനും ഈ വേപ്പും പിണ്ണാക്കും പോലത്തെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കലക്കി ഒഴിച്ച് ശരിക്കും ഈ പാറപ്പുറത്ത് ശരിക്കും

0: മണ്ണ് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചുമന്ന് കൊണ്ട് ഇട്ട് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോഴും നമ്മൾ തുടർന്ന് പോരുന്നു. ഇന്നും തന്നെ കുറേ കൂടെ നമുക്ക് നല്ല മണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്.
1: ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് വളരാൻ പ്രയാസമുള്ള വിള ഏതാണ്?
0: അതിനകത്ത് നമുക്ക് വളരാൻ പ്രയാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഈ നമ്മുടെ ക്യാരറ്റ് പോലത്തെ സാധനങ്ങളിൽ പുഴു കയറും പെട്ടെന്ന് തന്നെ. നമ്മൾ പുഴു കയറുന്നൊരു സംഭവം, അത് എന്ത് കാണിച്ചിട്ടും അങ്ങനെ മാറിപ്പോകുന്നില്ല. ക്യാരറ്റിലാണ് ഏറ്റവും പ്രശ്നം അങ്ങനെ കാണുന്നത്. അതുപോലെ പിന്നെ കയറാൻ ഏറ്റവും പാടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കൂർക്കകൾ, അതൊക്കെ ഇച്ചിരി പാർപ്പുറത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റേ എന്നാൽ ഈ ഗുരുവായ്ക്കിലാണെങ്കിൽ പോലും കിഴങ്ങും മറ്റുള്ള എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായി ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഉള്ളിക്ക് ചില സമയത്ത് ചീച്ചിൽ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ക്യാരറ്റ്, ഈ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾക്കായി ശരിക്കും പറഞ്ഞാൽ കേട് ഒരുപാട് കണ്ടുവരുന്നു.
1: ഇങ്ങനെ പുറത്തുനിന്ന് മണ്ണ് ഒരു പാറ ഭൂമിയിലെടുത്തിട്ട് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി വളരുന്ന ഏതാണ്?
0: മത്തങ്ങ കുഴപ്പമില്ല. മത്ത ശരിക്കും തന്നെ നന്നായി തന്നെ ഉണ്ടാകുന്നുണ്ട്. മത്തങ്ങ കുഴപ്പമില്ല. പിന്നെ വേറൊരു കൃഷി എന്ന് പറഞ്ഞാൽ പയർ. പയർ ഈ പറഞ്ഞ പോലെ ഗ്രോവേഗിലാണെങ്കിലും കുഴപ്പമില്ല. ഏത് പാറപ്പുറത്തും കുന്നുംപുറത്ത് വെച്ചാലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഈ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ, പക്ഷേ നമുക്ക് എലിശല്യം ഉണ്ട്. എന്നാൽ പോലും അത് കയറാതെ ഉള്ള ഒരു സംഗതി നോക്കണം. പിന്നെ ഈ പടവലം, പടവലം ശരിക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൃഷികൾ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാകുന്നുണ്ട്.
1: അതിന് കൃഷി വകുപ്പിൻ്റെ സഹായങ്ങൾ എന്തെങ്കിലും?
0: സഹായങ്ങൾ സഹായം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സെറി കലക്കി ഒഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും, അതുപോലെ തന്നെ നമുക്ക് സംശയം തോന്നുമ്പോൾ കൃഷി ഓഫീസറെ വിളിച്ച് ചോദിച്ച് സാറേ ഇതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കുറേ കൃഷി അങ്ങനെ ചെയ്യുന്നുണ്ട്. സെറി എല്ലാം അവർ തന്നെ പറഞ്ഞു തരും. അതുപോലെ തന്നെ വേറെ കുറച്ച് സഹായങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളെല്ലാം അവർക്ക് നമുക്ക് പരമാവധി ചെയ്തു തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്.
1: ഈ കീടനാശിനികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയാണല്ലോ പിന്തുടരുന്നത്?
0: കീടനാശിനി നടക്കില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊന്ന ഇലയില്ലേ, കൊന്ന ഇല, അതുപോലെ തന്നെ നമ്മുടെ സൂര്യകാന്തി റോഡ് സൈഡുകളിലൊരു ചെടി കാണുന്നു, കയ്പ, ഇങ്ങനെയുള്ള ചവറുകൾ, 5 കിലോയുടെ ഈ അച്ചാർ പരണിയുണ്ടല്ലോ, അത് നമുക്ക് ഈ കേറ്ററിങ്ങി ചെന്നാൽ കിട്ടും. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ചപ്പൻ ചവറെല്ലാം പറിച്ച് ഇതിനകത്തിട്ട് വയ്ക്കുക. അത് ചെയ്യുന്ന ആ സെറി മാത്രം എടുത്തുകൊണ്ട് ബാക്കി ചെയ്യാനുള്ളത് ഒരു 10 പരണി ഉണ്ടെങ്കിൽ 5 എണ്ണത്തിൻ്റെ എടുത്തിട്ട് 5 എണ്ണം ശേഖരിച്ച് വെച്ചേക്കുക. ആ തരത്തിലാണ് ഇത്. പിന്നെ അതിന് ഇലക്കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടി അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചിട്ട് മഞ്ഞ പൊടിയും കൂടെ കൂട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്ത് ഇപ്പം വരെ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ചാണകം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ചാണകം കലക്കി ഒഴിക്കുകയും ഈ വേപ്പും പിണ്ണാക്കിൻ്റെ സെറിയെല്ലാം കലക്കി ഒഴിക്കുകയും ചെയ്യും. ആ തരത്തിലാണ്. പിന്നെ ഇതിന് നമുക്ക് ഇത് പൂർണ്ണമായി വലിപ്പം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് രാസവളം നമുക്ക് ചെയ്യാതെ തരവില്ല. ഒരു ശകലമെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഏതാണ്ട് ഒരു DAP പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചെയ്തേ പറ്റത്തുള്ളൂ.
1: മണ്ണിലെ രാസ ഘടകങ്ങളൊക്കെ ഇതിൻ്റെ ക്രമത്തിലാക്കാൻ വേണ്ടി
0: അത് കുമ്മായം തൂളുകയും, നമ്മൾ ഈ മണ്ണ് നിറയ്ക്കാൻ എടുക്കുമ്പോൾ തന്നെ ഇത് കുമ്മായം ഇട്ട് കുറച്ച് നാൾ, ഒരു 3 ദിവസമൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ കൂട്ടി നിറയ്ക്കുന്നത്. ആ തരത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഈ കൂടുതൽ ആളുകൾ ഈ ഉന്നതിയിൽ ഈ പച്ചക്കറി കൃഷിയിലേക്ക് കടന്നു വന്നു അതിന് ശേഷം, അല്ലെങ്കിൽ
0: അതിനുശേഷം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്കൂളുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെന്ന് നിന്ന് അവർ ടീച്ചർമാരൊക്കെ വന്ന് വിളിച്ചതിന് ഞാൻ പിന്നെ പോയി അവർ കുറേ ചെയ്തു പറഞ്ഞു കൊടുത്ത്, കുറേ മണ്ണ് നിറയ്ക്കുന്ന രീതിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടികളിൽ നമ്മൾ ഈ ചെയ്ത് ഈ നമ്മൾ ഈ ഉന്നതിയിൽ ചെയ്ത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് തന്നെ കുറേ ഗ്രോബാഗിയെല്ലാം മേടിച്ച് കുറച്ച് തക്കാളിയും പയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നതികളിൽ ചെയ്യാറുണ്ട്. അതുപോലെ ചീര, ഏറ്റവും ഈ പറഞ്ഞ പോലെ പാറപ്പുറത്ത് വളരുന്ന കാര്യം ചോദിച്ചപ്പോൾ ചീരയുടെ കാര്യം ഞാൻ മറന്നുപോയി. ചീര ഏറ്റവും ഭയങ്കരമായിട്ട് പാറപ്പുറത്ത്
1: എല്ലാ ഇനം ചീരയും
0: വളരും. വെള്ളച്ചീര, ചുമല, അങ്ങനെ എല്ലാ ഇനം ചീരയും നന്നായിട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ മുട്ടക്കോസൊക്കെ ശരിക്കും തന്നെ വളരും. പക്ഷേ ഇതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുഴുക്കേട്
1: കൂടുതലായിരിക്കും.
0: നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോറേറ്റ് പോലത്തെ സംവിധാനം ഉപയോഗിക്കണം. അത് നമ്മൾ ഭക്ഷണം നമുക്ക് കഴിക്കാനാകുമ്പോൾ ചെയ്യത്തില്ലല്ലോ. പിന്നെ എന്താണേലും നമ്മൾക്കായതുകൊണ്ട് പിന്നെ ഇത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് തിളയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒടിച്ചിട്ട് ഇട്ട് അങ്ങനെ പൊളിച്ചെടുക്കുക. അതല്ല കുഴപ്പമില്ല. പിന്നെ അതുപോലത്തെ മെയ്സ്,

0: ഇസ് ഒക്കെ ശരിക്കും തന്നെ ഒരു കുറേ ഒരുപാട് സ്ഥലം വേണ്ട ഇതിന് മെയ്സിനൊക്കെ. ഏതാണ്ട് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇച്ചിരി മണ്ണുണ്ടെങ്കിൽ മതി അവിടെ ഉണ്ടാവും. ആ തരത്തിൽ മെയ്സ് കുറേ ഒക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്.
1: ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ ഈ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്താൽ സ്വയം പര്യാപ്തയിലേക്ക് എത്താൻ പറ്റുമോ? അതായത് നമ്മൾ പുറത്തുനിന്ന് അധികം പച്ചക്കറി വാങ്ങാതെയൊക്കെ അങ്ങനൊരു കാലത്തിലേക്ക് വരാൻ പറ്റുമോ നമുക്ക് ആളുകൾക്ക്?
0: നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ മേടിക്കേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. ഏത് സമയത്തും നമ്മുടെ ഈ കൃഷി എടുത്ത് അല്ലെങ്കിൽ ഈ പച്ചക്കറി ചെയ്തേക്കുന്ന ആ ഭാഗത്തുനിന്ന് കറിക്കുള്ളത് എപ്പോൾ ഏത് സമയത്ത് ചെന്നാലും കിട്ടും. എന്തെങ്കിലും കിട്ടും. അത് നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമേ വരില്ല. എപ്പോൾ ചെന്നാലും നമുക്ക് അന്നത്തേന് വെക്കാനുള്ളത് ആ കൃഷി സ്ഥലത്തുണ്ടായിരിക്കും. അത് എന്താണേലും ഇപ്പം ചീരയോ പാവലോ അല്ലെ ഈ പറഞ്ഞ പോലെ പടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ പറമ്പിൽ തക്കാളി അതുപോലെ തന്നെ എല്ലാ സാധനവും നമ്മൾ നടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുടുംബത്തിനൊക്കെ ഒരിക്കലും നമ്മൾ മേടിക്കേണ്ട കാര്യം വരില്ല. നമ്മളിത് തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് സമയം എടുക്കണമെന്നേ ഉള്ളൂ. സമയം നമുക്കങ്ങനെ സ്ഥിരവ് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങളിൽ നോക്കിയാൽ മതി. എപ്പോഴും തന്നെ കൃഷിക്കുള്ളത് നമ്മൾ തന്നെ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആളുകളെല്ലാം മേടിക്കാൻ ചെല്ലും.
1: ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമയം എങ്ങനെയാണ്? ഏത് സമയത്താണ് വിത്തിറക്കേണ്ടത്?
0: ഇപ്പം ഈ ഇത് ഇപ്പം ഈ മഴയല്ലേ, ഈ ഇനിയിപ്പോൾ ഈ ചിങ്ങം തുടങ്ങാറാകുമ്പോഴത്തേനും ഏതാണ്ട് ഒരു ഈ അടുത്ത നാളിൽ നമുക്ക് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മകരം കുംഭമാസം എല്ലാമോടുകൂടി നമുക്ക് നല്ല വിളവ് കിട്ടും. ആ
1: ശരിക്കും
0: ആ ഡിസംബർ ജനുവരിയിലൊക്കെ നല്ല ഫസ്റ്റായിട്ട് എന്നു പറഞ്ഞാൽ മഞ്ഞിങ്ങനെ പെയ്ത് നിൽക്കുമ്പോൾ ശരിക്കും പോത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇതിന് നമ്മുടെ ഈ മലമ്പ്രദേശമായതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്താൽ ഓണത്തിന് വേണ്ടി ചെയ്താൽ കിട്ടത്തില്ല, മൊത്തം മഴ ചപ്പിക്കളയും. അതുപോലെ ബീൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചകലം മണ്ണ് മതി. ആ ബീൻസ് എല്ലാം ആവശ്യത്തിന് നമുക്ക് പറിച്ചിട്ട് പിന്നെ പൊളിച്ച് ഉണങ്ങാം, ഉണങ്ങാൻ ഭാഗത്തിനെല്ലാം കിട്ടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മലമ്പ്രദേശം ആയതുകൊണ്ട് ഇപ്പം നമ്മൾ കൃഷി തുടങ്ങിയാൽ ശരിക്കും എല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ഓണത്തിനെടുക്കാന്നുള്ള ഒരു പ്ലാനിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മഴ മറ പോലത്തെ സംവിധാനമൊക്കെ വേണം. ഉണ്ടെങ്കിൽ നമുക്ക് ഓണക്കാലത്തെല്ലാം കൃഷി.
1: അപ്പോൾ നമ്മുടെ ഈ ഹൈറേഞ്ചിലൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചിങ്ങത്തിന് ശേഷമുള്ള കൃഷി,
0: ചിങ്ങത്തിന് ശേഷം ചെയ്യുന്നതാണ് ഒരു പരിധി വരെ നമുക്ക് ഉപകാരപ്പെടത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവമാണ്. ചിങ്ങത്തിന് ശേഷം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഏതാണ്ട് വൃക്ഷമാസം തനു ഈ മാസങ്ങളിലെല്ലാം ആ മഞ്ഞും മഴയെല്ലാം ഒരു കോടമഞ്ഞൊക്കെ ഉള്ള ആ സമയത്ത് ശരിക്കും തന്നെ വരുമാനം ഇത് കൃഷി കിട്ടും. പക്ഷേ ഈ മഴയ്ക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണത്തിനൊക്കെ എടുക്കാൻ നോക്കിയാൽ മഴ സമ്മതിക്കില്ല. ഒരു 40 ദിവസത്തിന് മുമ്പെങ്കിലും നമ്മൾ ഇത് ചെയ്യണം, കർക്കിടകം പറക്കുന്നതിന് മുന്നേ. എന്നെങ്കിൽ മാത്രമേ ഒരു 40-ാം പക്കമെങ്കിലും ഇത് ആകത്തുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ മഴ, ഞാനങ്ങനെ ഒരു 2 പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ ചിങ്ങം തുടക്കത്തിൽ ചെയ്തത്.
1: ഇതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെ വിളകളാണ് ഇപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നത്?
0: വരുമാനത്തിന് വേണ്ടി കൊടിയുണ്ട്, ഏലമുണ്ട്. ഇവിടെ നമുക്ക് കൊടിയും ഏലമാണ് കൂടുതൽ. പിന്നെ ഈ മാങ്കുളം പോലത്തെ സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് ഭൂമിയുണ്ട്. അവിടെ ഈ കൊക്കോ ജാതിയുണ്ട്, അതുപോലെ തന്നെ അവിടെയും കൊടി കാപ്പി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ശരിക്കും തനാതി പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഏലമാണ്, ഏലക്കൃഷി അങ്ങനെ ഏലമാണ്.
1: ഏതിനം ഏലമാണ് ഇവിടെ വ്യാപകമായിട്ടുള്ളത്?
0: ഞാൻ ഞെറലാണിയാണ് വെച്ചേക്കുന്നത്, ഞെറലാണി ചെടി.
1: അത് ഉൽപാദനശേഷി കൂടുതലാണ്?
0: ആ കൂടുതലാണ്. അത് ശരിക്കും തന്നെ നമ്മുടെ ഈ ഭാഗത്ത് നല്ലൊരു കാവലം തരുന്ന ഒരു കൃഷി ഈ ഞെറലാണി എന്ന് പറയുന്ന ചെടി. മറ്റുള്ള ചെടികളൊന്നും അത്ര അങ്ങ് നമുക്ക് കൃഷി വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പാടാം. ഇന്നത്തെ ഈ മരുന്നും മരുന്നിൻ്റെയും ഈ അതുപോലെ വളത്തിൻ്റെ ഒക്കെ വില എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്നതോടും കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണക്കാർക്ക് ശരിക്കും ഏലക്കൃഷി ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലോട്ട് വരിക. പക്ഷേ എന്നാൽ പോലും ഈ കൃഷിയല്ലാതെ ഈ ഭാഗത്ത് വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഉപജീവനമാർഗമായിട്ട് മുന്നോട്ട് പോകാൻ.
1: ഇത്തവണ ഈ മഴ കുറവ് ഏലം കൃഷിയെ
0: ബാധിച്ചിട്ടുണ്ട്, ശരിക്കും തന്നെ ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8 കായ 10 കായൊക്കെ നിൽക്കേണ്ട ഈ സമയത്ത് 2 കായ അല്ലാണ്ട് 3-ാമതൊരു കായ ഉണ്ടായിട്ടില്ല. എന്തോ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഇത് മാറിയിട്ടുണ്ട് ഈ മഴയുടെയും അതുപോലെ തന്നെ എന്തോ ശരിക്കും ഈ പ്രാവശ്യം ഒരു 2 എടുപ്പിൽ കൂടുതൽ ഒരു കൃഷിക്കാരന് കാ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഇനി മഴ

0: ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഭാഗത്ത് ഈ പ്രാവശ്യം മഴ കുറവാണ്. മറ്റുള്ള മേഖലകളിലെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് മഴ കുറവുമാണ്. ഈ പറഞ്ഞ പോലെ വെള്ളം പോലും ഇല്ലാത്തൊരു സംഗതിയിലോട്ട് വേനലാകുമ്പോഴത്തേക്കും പോകുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്.
1: ഈ അരുവിളം ചാൽ ഉന്നതിയിലെ ഈ ശുദ്ധജലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ?
0: വേനലാകുമ്പോൾ ഉണ്ട്,
1: ഉണ്ട്.
0: എന്നാൽ അങ്ങനെ ഇല്ല, എല്ലാവരും തന്നെ സ്വന്തമായി തന്നെയാണ് ഇപ്പോഴും വെള്ളം ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ പ്രാവശ്യമല്ല, ഒരു പരിധി വരെ ചിലപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്നാന്ന് വെച്ചാൽ അതുപോലെ മഴ അത്രയും കുറവാണ്, അത്രയും കുറവുണ്ട്. അങ്ങനെ പിന്നെ പൈപ്പ് വെള്ളമുണ്ട്, പക്ഷെ പൈപ്പ് വെള്ളവും ഈ ഉണ്ട്. ശരിക്കും ഞങ്ങളുടെ ആ ഭാഗത്ത് ഇപ്പോൾ വരെ പൈപ്പ് വെള്ളത്തിന് ആരും പോയിട്ടില്ല. പക്ഷെ വെള്ളം ഈ പ്രാവശ്യം ക്ഷാമമായിരിക്കും, നല്ല ക്ഷാമമായിരിക്കും.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ രണ്ടുപേരും വിവാഹം കഴിച്ച് പോയി. പിന്നെ അമ്മയുണ്ട്, അമ്മയ്ക്ക് ഒരു 100 വയസ്സ് അടുക്കായി.
1: ഈ കൃഷി കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട്?
0: എല്ലാവരും ഒരുമിച്ചാണ് നോക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് അവർക്ക് പറ്റുന്ന പോലെ, കുടുംബത്തിന് പറ്റുന്ന പോലെ സഹായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കൃഷിയോടാണ് ഏറ്റവും വലിയ താല്പര്യം. വേറെ ഈ പറഞ്ഞ പോലെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 4-ാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം നടത്തേണ്ടി വന്നു. അന്നത്തെ കാരണന്മാരുടെ സാഹചര്യമായതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാനൊന്നും സാധിച്ചില്ല. പിന്നെ മക്കളെ കുറച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ
1: കന്നുകാലി വളർത്തലുണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു, അത് ഇപ്പം ഇല്ല. കന്നുകാലി വളർത്തൽ ഇപ്പോൾ സാധ്യമല്ല, നിർത്തി. എന്താണെന്ന് വെച്ചാൽ ഹൈടെക് കന്നാലിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നല്ല അത്രയും സംവിധാനത്തോട്, നാടൻ കന്നാലിയെ വളർത്ത പോലെ ഇന്ന് ഒരു കന്നാലിയെ വളർക്കല് നടക്കില്ല. അത് അതുപോലെ നമുക്ക് നോക്കാൻ പറ്റണം, അതല്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് കന്നാലി വളർക്കില്ല. പിന്നെ ആടുണ്ടായിരുന്നു, ആട് കൃഷി ഉണ്ടായിരുന്നു. മുയൽ ഏതാണ്ട് 3-4 കൂട്ടിൽ മുയൽ കൃഷി ചെയ്യുമായിരുന്നു. കോഴി, കോഴി അടുത്ത നാളിൽ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴി കൃഷി എന്തെങ്കിലുമൊക്കെ ഈ കോഴി, ആട്, ഈ പറഞ്ഞ പോലെ മുയൽ, ഈ 3 കൂട്ടം എൻ്റെ വീട്ടിൽ നിന്ന് മാറാതെ തന്നെ ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ പറമ്പി പണി അധികമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം നിർത്തേണ്ടി വന്നു. കോഴിക്കൃഷി നമുക്ക് അത്രയും വലിയ ഉപദ്രവമുള്ള പണിയല്ല. കുറേയൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന കൃഷിയാണ്.
1: ശ്രോതാക്കൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിന് നന്ദി.
0: നന്ദി, നമസ്കാരം.
2: സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളഞ്ചാൽ ഉന്നതിയിലെ കർഷകനായ ശ്രീ ഗോപിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. ഇനി കാർഷിക അറിവുകൾ കേൾക്കാം.
3: ജാതിക്കയുടെ വിവിധ ഉപയോഗങ്ങൾ. ജാതിക്ക സാധാരണഗതിയിൽ ഭക്ഷ്യവസ്തുവായും മരുന്നുകളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ജാതിക്ക, ജാതിപത്രി ഇവയിൽ നിന്ന് വേർതിരിക്കുന്ന ഒലിയോ റെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവയെല്ലാം ഭക്ഷ്യപാനീയ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ജാതിക്കയുടെ കാമ്പ് അരിഞ്ഞെടുത്തതാണ് ഭക്ഷണാവശ്യത്തിനും മറ്റും കൂടുതലായി ഉപയോഗിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇവ ചെറിയ തോതിൽ വിവിധ വിഭവങ്ങളിൽ ചേർക്കുന്നു. ഡച്ചുകാർ സീസണിങ്ങിനായി ജാതികയും പത്രിയും ഉപയോഗിക്കുന്നത് പതിവാണ്. മാംസ വിഭവങ്ങൾ, സൂപ്പുകൾ, സോസുകൾ, ബേക്ക് ചെയ്ത വിഭവങ്ങൾ, മധുരപലഹാരങ്ങൾ, പുഡിംഗ് എന്നിവയ്ക്കൊപ്പവും പച്ചക്കറികളുടെയും മാംസങ്ങളുടെയും സീസണിങ്ങിനും പാൽ ഉൽപ്പന്നങ്ങളിലും ജാതിക്കയോ അവയിൽ നിന്നും വേർതിരിക്കുന്ന ഒലിയോ റെസിനോ ചേർക്കാറുണ്ട്. കായിലെ മാംസളമായ പുറംഭാഗം കാൻഡിയായും അച്ചാറായും ചട്നിയായും ജെല്ലിയായും പൊടിയായുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. ജാതിപത്രി അതേപടിയോ പൊടിയാക്കിയോ ആണ് ഉപയോഗിക്കുന്നത്. പാൽ ഉൽപ്പന്നങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നതിനും സോസേജുകൾ, സൂപ്പ്, അച്ചാർ, കെച്ചപ്പ്, ചട്നി എന്നിവയിലും ജാതിപത്രി ചേർക്കാറുണ്ട്. ജാതിപത്രിയുടെ സവിശേഷമായ സുഗന്ധം മൂലം ഇവ ആഹാര സാധനങ്ങളിലും മദ്യത്തിലും സ്വാദിനായി ചേർക്കുന്നു. ജാതിയെണ്ണ, ജാതിപത്രി തൈലം എന്നിവ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ക്യാൻ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, മാംസോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആസ്വാദ്യത വരുത്തുന്നതിനായി ചേർക്കുന്നു. വിശപ്പില്ലായ്മ, വായുക്ഷോഭം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇവ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എസൻഷ്യൽ ഓയിലിൽ കാണുന്ന വിവിധ രാസസംയുക്തങ്ങളാണ് വ്യവസായ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ജാതിയെണ്ണയും ജാതിപത്രി തൈലവും ഏതാണ്ട് സമാനമായ ഗുണങ്ങളുള്ളവയാണ്. ഓയിൻമെൻ്റായും ഹെയർ ലോഷനായും പ്ലാസ്റ്ററായും ഇവ വിപണനം ചെയ്യപ്പെടുന്നു. ദന്തചികിത്സയിൽ ജാതിപത്രി ഉപയോഗിക്കുന്നുണ്ട്. വാദം, തളർച്ച, ഉളുക്ക് എന്നിവയ്ക്കെതിരെയും ഇവ ഉപയോഗപ്പെടുത്തുന്നു. ജാതിക്കും ജാതിപത്രിക്കും നിരോക്സികാരക ഗുണങ്ങളുണ്ട്. ചെറിയ തോതിൽ ജാതിപത്രി തൈലം സുഗന്ധ വസ്തുക്കളിലും സോപ്പുകളിലും ഉപയോഗിക്കുന്നു. ജാതിപത്രിയിലെ ലിഗ്നാൻ, മെലാനിൻ ബയോസിന്തസിസിനെ ചെറുക്കുന്നതിനാൽ ത്വക്ക് വെളുക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. കുമിളുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്കായ്ക്കും അതിൽ നിന്നുള്ള എണ്ണയ്ക്കും കഴിയുമെന്നതിനാൽ രോഗകാരികളായ പൂപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്നു. ആസ്പർഗില്ലസ്, ഫുസാരിയം, പിത്തിയം എന്നിവയുടെ തന്തുക്കൾ വളരുന്നത് തടയുന്നതിന് ഫലപ്രദമാണ്. വേപ്പിലെ ഉണക്കിന് കാരണമാകുന്ന ഫോമോപ്സിസ് അസാഡിറാക്ട എന്ന രോഗകാരിയെ നിയന്ത്രിക്കുന്നതിന് ജാതിക്ക എണ്ണ ഫലപ്രദമാണ്. ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
2: കിസാൻ വാണി സമാപിക്കുന്നു.

മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് 50,000 രൂപയാണ് ധനസഹായം. തുക തിരിച്ചടക്കേണ്ടതില്ല. അപേക്ഷയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1,200 സ്ക്വയർ ഫീറ്റ് കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബത്തിന് മുൻഗണന. അപേക്ഷകയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ

റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റ് വകുപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷയ്ക്ക് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായ സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനിൽ നിന്നും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിലോ അതാത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖേന അയയ്ക്കാം. അപേക്ഷാ ഫോറം www.mwdscholarship.kerala.gov.in എന്ന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 10. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2300-523-2909 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക.

ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി 31 ആഗസ്റ്റ് ഉച്ചയ്ക്ക് 2 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകണം.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനി ധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: സർക്കാർ ഡിസ്കഷൻ ചാത്തേ പാർലമെന്റ് ഓപ്പോസിഷൻ ഭാഗ് കൽപ്പന കർണ മുഷ്കിൽ ഹൈ ക്യൂക്കി പാർലമെന്റ് ഡെമോക്രസി മേ

0: ओपोजिशन पार्टी डिस्कशन के लिए डिमांड करते हैं और सरकार जवाब देते हैं। यहाँ तो सरकार खुद ही कह रहे हैं कि हम डिस्कशन करेंगे, जवाब देंगे, और ओपोजिशन जवाब सुनना नहीं चाहते और भाग रहे हैं। ऐसा परिस्थिति आप कल्पना कर सकते हैं? लोकतंत्र के लिए ठीक नहीं है।
1: FCRA ഭേദഗതി ബിൽ 2026 കൂടുതൽ പരിശോധനയ്ക്കായി ലോക്സഭ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തി സംഭാവനകളുടെ ഉപയോഗം കൂടുതൽ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും അടങ്ങുന്ന സമിതി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നതാണ് ആത്മകഥയുടെ പേര്. ശ്രീരാംനാഥ് കോവിന്ദിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും യുവതലമുറയോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള മുന്നേറ്റത്തിന് ബഹിരാകാശം, പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വളർച്ച ഊർജ്ജമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ $60 trillion GDPക്കുള്ള 38 വികസിത രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു.
2: भारत के 2014 के पहले किए गए सभी FTAs को मिला लें तो मात्र $10 trillion की इकोनॉमी उससे कवर होती थी। जो 9 फ्री ट्रेड एग्रीमेंट मोदी जी के नेतृत्व में गत 4 वर्षों में 38 देशों के साथ हुए हैं वो $60 trillion के GDP को प्रभावित करते हैं।
1: മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 4 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന ഓഷ്യൻ ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി 8th ബ്രിക്സ് പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ യോഗത്തിൽ സമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. ജാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19th ദിവസത്തിലേക്ക് കടന്നു. പരീക്ഷകൾ റദ്ദാക്കിയാൽ മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. CBSE 12th class സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5 ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കൊമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിൽ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ആവേശം ഖാദി വിൽപ്പനശാലകളിലും ദൃശ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ഖാദി ഷോറൂമുകളിലുമാണ് ദേശീയ പതാക വിൽപ്പന കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
4: സംസ്ഥാനത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാക വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പോസ്റ്റ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ഖർഗർ തിരംഗ ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിലും ദേശീയ പതാക വിൽപ്പന കുതിച്ചുയരുകയാണ്. 3,700 രൂപ വരെ വിലയുള്ള പതാകകളാണ് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും വാങ്ങുന്നത്.
1: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീത വിരുന്നിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ബാൻഡ് പ്രകടനം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും

നാളെ നടക്കും. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദീഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 187.76 നിഫ്റ്റി 35 പോയിന്റ് നഷ്ടത്തിൽ 24,435 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയും ഗ്രാമിന് 14,195 രൂപയുമാണ് ഇന്നത്തെ വില. ആദായനികുതി വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇതൊരു ഓൺലൈൻ തട്ടിപ്പാണെന്നും നികുതി സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളെ മാത്രം ആശ്രയിക്കണമെന്നും പിഐബി വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേനാ അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുപാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ്, പൊതുസേവന പ്രക്ഷേപണം, ഡിജിറ്റൽ മീഡിയ നിയന്ത്രണങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവരവിനിമയം കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പ്രസാർഭാരതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: അമൂല്യ ഗീതികൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: അമൂല്യ ഗീതികൾ.
2: സുവർണ കിനാവുകൾ എനിക്കായി ഒരു വൃന്ദാവനം തീർത്തു തന്നു. അതിൽ വർണ്ണച്ചിറകുകൾ വിടർത്തി എന്റെ മോഹങ്ങൾ തുമ്പികളെ പോലെ പറന്നു നടന്നു. പൊന്നിൻ കിനാക്കളെ എന്നു തുടങ്ങുന്ന ഗാനം. രചന നടുവട്ടം രവീന്ദ്രൻ. സംഗീതം കെ കുഞ്ഞിരാമൻ. ആലാപനം പി മാധുരി.

കൂടൊഴിഞ്ഞ മോഹങ്ങളും കുതിർന്നലിഞ്ഞ ശിശിരവും വീണുടഞ്ഞ ജന്മവും ഒരു വിഷാദഗാനം പോലെയായി തീർന്നിരിക്കുന്നു ഞാൻ. നിന്റെ നല്ല ഓർമ്മകളിൽ അല്ലയോ സഖി, നിനക്കു മംഗളം. നിറഞ്ഞൊരോർമ്മയിൽ എന്നു തുടങ്ങുന്ന ഗാനം, എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം, പാടിയത് എം ജി ശ്രീകുമാർ.

കതിരവന്റെ കിരണം കൺമണി നിന്നെ ഭംഗിയിൽ തഴുകി ഉണർത്തുന്നു. പക്ഷികൾ നിന്നെ പാട്ടുകൾ പാടി ഉണർത്തുന്നു. തുഷാരഹാരം ചാർത്തി തുളസിക്കതിരുകൾ ചൂടി നീ വരൂ. തുഷാരഹാരം എന്നു തുടങ്ങുന്ന ഗാനം വരികൾ കെ രാജൻ, സംഗീതം കെ കുഞ്ഞിരാമൻ, പാടിയത് പാല സി കെ രാമചന്ദ്രൻ.

തിരുമംഗല്യം ചാർത്തി കളകള ഗാനം പാടി ചിങ്ങപ്പുലരി വരുന്നു. പാട്ടുകൾ പാടുവാൻ കൂടെ പോരുന്നുണ്ടോ? ചിങ്ങപ്പുലരിയുടെ ഭംഗിയുമായി ഒരു സംഘഗാനം. പി ശ്രീധരനുണ്ണിയുടെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന ഗാനം.

സ്വർഗവീഥിയിൽ ആരോ തേടിയ സുവർണ സ്വപ്നം പോലെയാണ് ഞാൻ. പുഷ്പമിഴികളിൽ ചൂടിയ ഹർഷബാഷ്പം പോലെയാണ് ഞാൻ. സ്വപ്നങ്ങൾക്ക് സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം. രചന മഹാദേവൻ തമ്പി. സംഗീതം MG രാധാകൃഷ്ണൻ. ആലാപനം ദുർഗാരാജു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജു ക്യാപ്പുകുട്ടൻ.
1: അമൂല്യഗീതികൾ. ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: 자유레인지인데 잡다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: നാളെ രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
1: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
0: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്കു കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരണം.
2: മറക്കാതെ കേൾക്കുക നാളെ രാത്രി 7:35.

ചാർലി എന്ന ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപാലൻ, മുഹമ്മദ് മക്ബൂൽ മൻസൂർ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന മുഹമ്മദ് മക്ബൂൽ മൻസൂർ, സംഗീതം ഗോപി സുന്ദർ. അടുത്ത ഗാനം പാടിയത് സിതാര കൃഷ്ണകുമാർ, ചിത്രം ഗോധ.

ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ആനന്ദ് മധുസൂദനൻ ഈണം നൽകി സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനത്തോടെ ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി വീണ്ടും ചലച്ചിത്രഗാനങ്ങൾ 9:30 കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: കഥകൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട്, AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്, NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനിധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത 66 കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വെള്ളക്കെട്ടും ഡ്രെയിനേജ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി 42.6 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 14.05 കോടി രൂപ ആലപ്പുഴ ജില്ലയ്ക്കും 28.55 കോടി രൂപ കൊല്ലം ജില്ലയ്ക്കുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പുന്നപ്പറ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ഈ നടപടി ആശ്വാസകരമാകും. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. results.digilocal.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ ഉണ്ടാകും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ

0: നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി 10 ലക്ഷത്തോളം രൂപയുടെ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സംസ്ഥാനത്ത് പിടികൂടിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായ പരിധിയേക്കാൾ കൂടുതലായി മെർക്കുറിയുടെ അംശം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നഗരസഭ, ICDS, അർബൻ 2 എന്നിവയുമായി സഹകരിച്ച് 2 ദിവസത്തെ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ നാളെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. HS ഷിപ്പ്യാർഡ് ജർമ്മനിക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച കപ്പൽ MS മാരിയ കൈമാറി. ജർമ്മൻ കമ്പനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന 8 യാനങ്ങളിൽ 2ാമത്തേതാണ് MS മരിയ. ഡോക്ടർ എം ലീലാവതി രചിച്ച ഭാരതലോകം എന്ന പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രമാണ് ഇത്തരം രചന സാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സാങ്കേതിക സർവകലാശാല BTech 5ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ KTU സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുബാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. കുബേരൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനം

മലയാള ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Preliminary examination 2026 results. Students can check their result through DigiLocker results portal at the results.digilocker.gov.in. A rare and spectacular total solar eclipse is taking place today. What is being described as a once-in-a-generation celestial event, the total eclipse is passing across parts of the Northern Hemisphere, including Greenland, Iceland, Northern Russia, the Atlantic Ocean, Spain and parts of Portugal, with a deep partial eclipse visible across the UK and Europe. The Intermeteorological Department has predicted the formation of a low-pressure area over the North Bay of Bengal in the next 12 hours, leading to extremely heavy rainfall expected in Odisha and Gangetic West Bengal today and tomorrow. The Weather Department said heavy rainfall conditions are also likely to prevail over Karnataka, East Uttar Pradesh, Gujarat, Tamil Nadu, Karaikal, Puducherry. The Indian fencing team collected 3 gold, 1 silver and 1 bronze medal across various senior individual events on the third day of the Commonwealth Championships at Lagos in Nigeria today. And now before we end the bulletin, the headlines once again. Parliament passes bill to enhance funding and development of cooperative sector. Also gives nod to legislation to rename state of Kerala as Kerala. Both houses refer Foreign Contribution Regulation Amendment Bill 2026 to Joint Parliamentary Committee for further scrutiny. Home Minister Amit Shah says he is ready for detailed discussion on NEET paper leak related issue, writes letter to Lok Sabha Speaker. Finance Minister Nirmala Sitharaman calls for greater private capital mobilization in BRICS economies for global growth. Heavy to extremely heavy rainfall likely over parts of Odisha and Gangetic West Bengal for next 2 days as low pressure forms over Bay of Bengal. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കാരക് ഹിന്ദി വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സഫീന ബീബി.
2: പ്യാരെ ബച്ചോ നമസ്കാർ. ഹിന്ദിയിൽ ആശയങ്ങൾ തെറ്റുകൂടാതെ പ്രകടിപ്പിക്കാൻ വ്യാകരണം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നാമവും സർവനാമവും വിശേഷണവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് കാരകിനെക്കുറിച്ച് പഠിക്കാം. ഒരു വാക്യത്തിൽ നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ മറ്റു വാക്കുകളുമായുള്ള ബന്ധത്തെ പ്രകടിപ്പിക്കുന്ന രൂപത്തെയാണ് കാരക് എന്ന് പറയുന്നത്. സജ്ഞ യാ സർവനാം കേ ജിസ് രൂപസേ ഉസ്കാ സംബന്ധ് വാക്യക്കേ കിസി ദൂസരേ ശബ്ദക്കേ സാത് പ്രകട് ഹോത്താ ഹെ ഉസേ കാരക് കഹത്തെ ഹെ. വിഭക്തി ചിഹ്നങ്ങളാണ് കാരകിനെ പ്രതിനിധാനം ചെയ്യുന്നത്. കാരകക്കോ പ്രകട് കർണേക്കേ ലിയെ സജ്ഞ യാ സർവനാം കേ സാത് ജോ ചിഹ്ന ലഗായ ജാത്താ ഹെ ഉസേ വിഭക്തി കഹത്തെ ഹെ. ഇവയാണ് യഥാർത്ഥത്തിൽ വാചകങ്ങളെ അർത്ഥപൂർണമാക്കുന്നത്. ഹിന്ദി മേ കാരക് ആട്ട് പ്രകാർ കേ ഹോത്തേ ഹെ. ഹിന്ദിയിൽ 8 കാരകളാണുള്ളത്. നമുക്കതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. കർത്താകാരക്. ഒരു വാക്യത്തിൽ കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ് കർത്താകാരക്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്നത്. ക്രിയാസേ ജിസ് വസ്തുക്കെ വിഷയമേ വിധാൻ കിയാ ജാത്താ ഹെ വഹി കർത്താകാരക് ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് നേ. ഉദാഹരണം നോക്കൂ. മെയ്നെ പുസ്തക് പഠി. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ, മെയ്ം അല്ലേ. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭക്തിയാണ് നേ. മെയ്നെ കർത്താകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. കൃഷ്ണനെ മാരാ. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? കൃഷ്ണൻ. കൃഷ്ണനെ കർത്താകാരക്. നേ എന്ന വിഭക്തിക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇത് ഭൂതകാലത്തിൽ സകർമ്മക്രിയകളോടൊപ്പം കർത്താവിനോട് ചേർന്ന്

ഉയർന്നു നിൽക്കുന്നതാണ്. രണ്ടാമത്തെ കാരക്ക് ഏതാണെന്ന് നോക്കാം. കർമ്മകാരക്. ഒരു വാക്യത്തിൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത്, അതായത് കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് കർമ്മകാരക്. ജിസ് വസ്തു പർ ക്രിയാ കാ വ്യാപാർ കാ ഫൽ പഠത്താ ഹെ ഉസേ സൂചിത് കർണേവാലെ സജ്ഞാക്കേ രൂപക്കോ കർമ്മകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് കോ. ഉദാഹരണം നോക്കൂ. അധ്യാപകനെ ബച്ചോങ്കോ പഠായ. അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചു. ഇവിടെ ക്രിയയുടെ ഫലം ആർക്കാണ്? കുട്ടികളെ, ബച്ചോങ്കോ, കർമ്മകാരൻ. മറ്റൊരു ഉദാഹരണം നോക്കൂ. കൃഷ്ണനെ കംസുകോ മാരാ. കൃഷ്ണൻ കംസനെ കൊന്നു. ഇവിടെ ക്രിയയുടെ ഫലം, അതായത് കർമ്മം ഏതാണ്? കംസനെ, കംസുക്കോ, കർമ്മകാരക്. മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തെ കാരക്കാണ് കരൺകാരക്. പ്രവൃത്തി ചെയ്യാൻ കാരണമായി ഭവിച്ചത് എന്താണോ അതാണ് കരൺകാരക്. സജ്ഞാക്കെ ജിസ് രൂപസേ ക്രിയാക്കെ സാധൻകാ ബോധഹോ ഉസേ കരൺകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് സേ, കേ, ദ്വാര എന്നിവ. ഉദാഹരണം നോക്കൂ. മെയ്നെ കലംസേ പത്രലിഖ. ഞാൻ പേന കൊണ്ട് കത്തെഴുതി. പേന ഉപയോഗിച്ച് എന്നുള്ള അർത്ഥം. കലംസേ കരൺകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ബച്ച ചമ്മച്ച് സെ ഖീർ ഖാത്താ ഹെ. കുട്ടി സ്പൂൺ കൊണ്ട്, സ്പൂൺ ഉപയോഗിച്ച് എന്ന അർത്ഥത്തിൽ പായസം കുടിക്കുന്നു അല്ലേ. ചമ്മച്ച് സേ സ്പൂൺ കൊണ്ട് കരൺകാരക്. ഇനി അടുത്ത നാലാമത്തെ കാരക് സമ്പ്രദാൻകാരക്. ഒരു പ്രവൃത്തി ആർക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രവൃത്തി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് സമ്പ്രദാൻകാരക്. ജിസ് വസ്തു കെലിയെ ക്രിയ കീ ജാത്തി ഹെ ഉസേ സമ്പ്രദാൻകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് കോ, കേലിയെ എന്നിവ. ഉദാഹരണം നോക്കൂ. ലഡ്ക പഠിനേക്കോ ഗയാ. ആൺകുട്ടി പഠിക്കുന്നതിനു വേണ്ടി പോയി. ഇവിടെ ആ കുട്ടി എന്തിനു വേണ്ടി പോയി? പഠിക്കുന്നതിനു വേണ്ടി. പഠിനേക്കോ സമ്പ്രദാൻകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഹംനെ ഗരീബോങ്കോ വസ്ത്രദിയ. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വസ്ത്രം നൽകി. ആർക്ക് വേണ്ടി നൽകി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ഗരീബോങ്കോ സമ്പ്രദാൻകാരക്. മെയിം അപ്നെ ഭായിക്കേലിയെ ഖിലൗനാലായ. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി കളിപ്പാട്ടം കൊണ്ടുവന്നു. ഭായിക്കേലിയെ സഹോദരന് വേണ്ടി, സമ്പ്രദാൻകാരക്. മനസ്സിലായല്ലോ. അഞ്ചാമത്തെ കാരക്കാണ് അപാദാൻകാരക്. എവിടെ നിന്നാണ് വേർപാട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപസേ ക്രിയാക്കെ അലഗ് ഹൊനേക്ക ഭാവ് പ്രകട് ഹോ ഉസേ അപാദാൻകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് സേ. ഉദാഹരണം നോക്കൂ. വൃക്ഷസേ പത്തേ ഗിർത്തേ ഹേം. മരത്തിൽ നിന്ന് ഇലകൾ വീഴുന്നു. മരത്തിൽ നിന്ന്, വൃക്ഷസേ അപാദാൻകാരക്. മറ്റൊരു ഉദാഹരണം. ഗംഗ ഹിമാലയസേ നികൽത്തി ഹെ. ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയത്തിൽ നിന്ന്, ഹിമാലയസേ അപാദാൻകാരക് ഹെ. ആറാമത്തെ കാരക്കാണ് സംബന്ധകാരക്. രണ്ട് നാമങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപസേ ഉസ്കി വാച്യവസ്തു കാ സംബന്ധ് കിസി ദൂസരി വസ്തുക്കെ സാത് സൂചിത് കർത്താ ഹെ ഉസേ സംബന്ധകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് കാ, കേ, കീ എന്നിവ. ഉദാഹരണം നോക്കൂ. വഹ് മോഹൻ കാ ഭായി ഹെ. അവൻ മോഹൻ്റെ സഹോദരനാണ്. മോഹൻ്റെ, മോഹൻ കാ. രാം കാ ബേട്ട. രാമൻ്റെ പുത്രൻ. രാം കെ ബേട്ടെ. രാമൻ്റെ പുത്രന്മാർ. രാം കി ബേട്ടി. രാമൻ്റെ പുത്രി. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വിഭക്തിക്ക് ശേഷം വരുന്ന പദം പുല്ലിംഗ ഏകവചനമാണെങ്കിൽ കാ എന്ന വിഭക്തിയും, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ കേ എന്ന വിഭക്തിയും, സ്ത്രീലിംഗമാണെങ്കിൽ കീ എന്ന വിഭക്തിയും ചേർക്കേണ്ടതാണ്.

യജ്ഞം രഹിതീഹേ, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. പാനീമേ വെള്ളത്തിൽ. കൗവ പേടുപ്പർ ബൈഠാഹേ, കാക്ക മരത്തിൽ ഇരിക്കുന്നു. പേടുപ്പർ മരത്തിൽ. മറ്റൊരു ഉദാഹരണം നോക്കൂ. ജേബ്മേം കലം ഹേ, പോക്കറ്റിൽ പേനയുണ്ട്. പോക്കറ്റിൽ ജേബ്മേം. മേസ് പർ കിതാബ് ഹേ, മേശപ്പുറത്ത് പുസ്തകമുണ്ട്. മേം പർ, ഇവയുടെ അർത്ഥം പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഇംഗ്ലീഷിലെ ഇൻ ആൻഡ് ഓൺ എന്ന അർത്ഥമാണ് ഇവയ്ക്കുള്ളത്. അവസാനത്തെ കാരക്കാണ് സംബോധൻകാരൻ. സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപ സേ കിസി കോ പുക്കാർനെ കാ ബോധ ഹോത്താ ഹേ ഉസെ സംബോധൻ കാരക് കഹത്തെ ഹേ. ഇതിൻ്റെ വിഭക്തി ഹേ, അരേ തുടങ്ങിയവയാണ്. ഉദാഹരണം, അരേ ലഡ്ക ഇധറാ, ഹേ ഭഗവാൻ മേരി രക്ഷാകരേ. ആരെയെങ്കിലും വിളിക്കുന്നതിന് വേണ്ടി സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംബോധൻ കാരക്കിൽ വരുന്നത്. കാരകിനെക്കുറിച്ചും അവയുടെ വിഭക്തികളെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വിഭക്തി ചിഹ്നങ്ങൾ നാമത്തോടും സർവനാമത്തോടും ചേരുമ്പോൾ അവയെ പ്രത്യയങ്ങൾ അഥവാ പരസർഗ് എന്ന് പറയുന്നു. പ്രത്യയ പരസർഗ് ഉൻ കാരക ചിഹ്നോങ്കോ കഹത്തേ ഹേ ജോ സജ്ഞാ യാ സർവനാം കേ ബാദ് ജോഡേ ജാത്തേ ഹേ. ഈ വിഭക്തി പ്രത്യയങ്ങൾ സർവനാമത്തോടൊപ്പം ചേരുമ്പോൾ അവയുടെ രൂപത്തിൽ വ്യത്യാസം സംഭവിക്കുന്നു. നേ കോ സേ കാ കേ കി മേം പർ എന്നീ പ്രത്യയങ്ങൾ പ്രധാന സർവനാമങ്ങളായ മെയ്ം ഹം തു തും വഹ് യഹ് വേ ഏ കോൻ കോയി എന്നിവയോടുകൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം അറിഞ്ഞിരുന്നാൽ മാത്രമേ വാക്യങ്ങൾ തെറ്റുകൂടാതെ പ്രയോഗിക്കാൻ സാധിക്കൂ. മൈം പ്ലസ് നേ മൈം നേ, മൈം പ്ലസ് കോ മുച്ചു കോ, മൈം പ്ലസ് സേ മുച്ചു സേ, മൈം പ്ലസ് കാ മേരാ, മൈം പ്ലസ് കേ മേരേ, മൈം പ്ലസ് കി മേരി, മൈം പ്ലസ് മേം മുച്ചു മേം, മൈം പ്ലസ് പർ മുച്ചു പർ. ഇതുപോലെ ഹംനേ ഹംകോ ഹംസേ ഹമാരാ ഹമാരേ ഹമാരി ഹമ്മേം ഹംപർ എന്ന രീതിയിൽ ഹം എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. വഹ് പ്ലസ് നേ ഉസിനേ, വഹ് പ്ലസ് കോ ഉസ്കോ, വഹ് പ്ലസ് സേ ഉസുസേ, വഹ് പ്ലസ് കാ ഉസ്കാ, വഹ് പ്ലസ് കേ ഉസ്കേ, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് മേം ഉസ്മേം, വഹ് പ്ലസ് പർ ഉസ്പർ. ഈ രീതിയിൽ യഹ് എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഇസിനെ ഇസ്കോ ഇസുസേ ഇസ്കാ ഇസ്കേ ഇസ്കി ഇസ്മേം ഇസ്പർ എന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുമല്ലോ. ബേ പ്ലസ് നെ ഉനോംനെ, ബേ പ്ലസ് കോ ഉൻകോ, ബേ പ്ലസ് സേ ഉൻസേ, ബേ പ്ലസ് കാ ഉൻകാ, ബേ പ്ലസ് കേ ഉൻകേ, ബേ പ്ലസ് കി ഉൻകി, ബേ പ്ലസ് മേം ഉൻമേം, ബേ പ്ലസ് പർ ഉൻപർ. ഈ രീതിയിൽ എ എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഇനോന്നെ ഇൻകോ ഇൻസേ ഇൻകാ ഇൻകേ ഇൻകി ഇൻമേം ഇൻപർ എന്ന രീതിയിൽ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉൻ ഹോംനെ എന്നാണ് എഴുതുന്നത്, വായിക്കുന്നത് ഉനോംനെ എന്നുള്ള കാര്യം ഓർമ്മിക്കുമല്ലോ. തൂ പ്ലസ് നെ തൂനെ, തൂ പ്ലസ് കോ തുച്ചു കോ, തൂ പ്ലസ് സേ തുച്ചു സേ, തൂ പ്ലസ് ക തേരാ, തൂ പ്ലസ് കെ തേരേ, തൂ പ്ലസ് കി തേരി, തൂ പ്ലസ് മേം തുമ്മേം, തൂ പ്ലസ് പർ തുമ്പർ. ഈ രീതിയിൽ തും എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ തുംനെ തുംകോ തുംസേ തുമാരാ തുമാരേ തുമാരി തുമ്മേം തുംപർ എന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, തുംഹാര എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് തുമാര എന്നാണ്. ഇതുപോലെ

കോൻ എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ കിസിനെ, കിസുക്കോ, കിസുസെ, കിസ്ക, കിസ്കെ, കിസ്കി, കിസ്മെ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് സിന്ദൂരം എന്ന് തുടങ്ങുന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ നിന്ന്. ഗായിക ചിത്ര. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, മോഹൻ സിതാര.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ചിത്രം ചൂള.

തോവാളപ്പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം പാടിയത് സുജാത മോഹൻ, ഉണ്ണിമേനോൻ. ചിത്രം ശുഭയാത്ര. ഗാനശില്പികൾ പി കെ ഗോപി, ജോൺസൺ.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി സ്പൈസ് എഫ് എം വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീധരൻ അവണൂർ ആവശ്യപ്പെട്ട അനാച്ഛാദനം എന്ന ചിത്രത്തിലെ മിഴിമീൻ പോലെ എന്ന ഗാനമാണ് ഹൃദയരാഗങ്ങളിൽ ആദ്യം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി പി സുശീല പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ലീലാ പുരുഷോത്തമൻ തിരുവാങ്കുളം എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് പുതിയ വെളിച്ചം എന്ന ചിത്രത്തിലെ ആരാരോ സ്വപ്നജാലകം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അമ്പിളിപാടിയെ ഗാനത്തിൻ്റെ ശില്പികൾ ശ്രീകുമാരൻ തമ്പി, സലിൽ ചൗധരി.

മലപ്പുറത്തു നിന്നും കെ രാമചന്ദ്രൻപിള്ള. തമ്പുരാട്ടി എന്ന ചിത്രത്തിലെ ചെല്ലമണി പൂങ്കുയിലുകൾ എന്ന മനോഹര ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. യേശുദാസും പി സുശീലയും പാടിയ ഈ ഗാനം രചിച്ചിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് ദേവരാജൻ. ഈ ഗാനം ഇപ്പോൾ ഹൃദയരാഗത്തിലൂടെ കേൾക്കാം.

ഷൈജൻ സി ജി പെരുമ്പാവൂർ ആവശ്യപ്പെട്ട പീലിയേഴും വീശിവ എന്ന ഗാനമാണ് അടുത്തത്. ചിത്രം പൂവിന് പുതിയ പൂന്തന്നൽ, ഗായകർ യേശുദാസും ചിത്രയും. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് കണ്ണൂർ രാജൻ.

0: നാളെ രാത്രി 7:35 സാഹിത്യവേളയിൽ ഗീതാ കൈമൾ എഴുതി അവതരിപ്പിക്കുന്ന കഥ സ്നേഹം. ഫാദർ പ്രിൻസ് പരത്തനാലിന്റെ കവിതകൾ.
1: സ്വന്തമെന്നുള്ള തോന്നലുണ്ടാവണം, സ്വാർത്ഥമില്ലെന്നു ശാഠ്യം നിനക്കണം.
0: മൊഴിയഴകിൽ ഇന്ന് ദേശാന്തരങ്ങളിലൂടെ എസ് കെ പൊറ്റക്കാട്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെ മനുഷ്യരും. താൻ ചെയ്ത യാത്രകളെ മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാക്കി മനോഹരമായ യാത്രാവിവരം
2: മറക്കാതെ കേൾക്കുക നാളെ രാത്രി 7:35.
3: ഓഗസ്റ്റ് 14 പിറന്നാൾ ആഘോഷിക്കുന്ന ധനുഷിനു വേണ്ടി അമ്മ ഷീജാദാസ് തൃശ്ശൂരിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് സരോവരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ അമ്പിളി ചങ്ങാതി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ധനുഷിന് സ്പൈസ് എഫ് എമ്മിൻ്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കാം.

ഹൃദയരാഗത്തിലടുത്തത് സൂര്യൻ എന്ന ചിത്രത്തിലെ പൂന്തേൻ കുളിരുറവയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. ഗായകൻ യേശുദാസ്, കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്പൈസ് എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയരാഗങ്ങൾ. ഇനി ഹൃദയരാഗത്തിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്നും നിഷ. ചിത്രം അനന്തഭദ്രം, ഇതിലെ പിണക്കമാണോ എന്ന ഗാനമാണ് നിഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും മഞ്ജരിയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

പിതൃസ്മരണിയാൽ ഒരു കർക്കിടക വാവു കൂടി കടന്നു പോവുകയാണ്. ഈ ദിനത്തിൽ സുകൃതം എന്ന ചിത്രത്തിലെ സഹസ്രദളം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് പൂഞ്ഞാർ അടിവാരത്ത് നിന്ന് ആതിരയാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

തിരുമുപ്പത്ത് നിന്ന് ജിഷ ജോൺസൺ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മൂന്നാമതൊരാൾ എന്ന ചിത്രത്തിലെ നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ എന്ന ഗാനമാണ് ഹൃദയരാഗത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജി വേണുഗോപാലും മഞ്ജരിയും പാടിയ ഗാനത്തിൻ്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

അങ്കിൾബൺ എന്ന ചിത്രത്തിലെ ഇടയരാഗ രമണ ദുഃഖം എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ജോഷി അങ്കമാലിയാണ്. ജോഷിക്ക് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇതാ. ഈ ഗാനത്തിൻ്റെ ശില്പികൾ പഴവിള രമേശൻ, രവീന്ദ്രൻ.

തൃപ്പൂണിത്തുറയിൽ നിന്നും വൈഷ്ണവി തൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഹൃദയരാഗത്തിലൂടെ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജവാഴ്ച എന്ന ചിത്രത്തിലെ മേഘമേഘങ്ങൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ഗായകർ എം ജി ശ്രീകുമാർ, ചിത്ര.

ഷാജു മടത്തമ്പുടി ആവശ്യപ്പെട്ട അരനാഴിക നേരം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ് ഹൃദയരാഗത്തിലിനി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ശുഭരാത്രി നേർന്നുകൊണ്ടാണ് ബിന്ദു ദിലീപ് കൊടകര ഹൃദയരാഗത്തിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം റേഡിയോ കൂട്ടുകാരി ഷീജ ചേച്ചിയുടെ മകൻ ധനുഷിനുള്ള പിറന്നാൾ സമ്മാനമായും സമർപ്പിക്കുന്ന ഈ ഗാനം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലേതാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം നൽകിയ ഗാനം പാടിയിരിക്കുന്നത് മിൻമിനി.

0: meter of the Izzat Nagar division of North Eastern Railway at an estimated cost of 295 crore rupees. As part of the Har Ghar Tiranga campaign in Jammu and Kashmir, the Riyasi District Administration today organized a Tiranga boat rally in the River Chenab as part of the celebrations marking 150 years of Vande Mataram, with the aim of fostering patriotic spirit among the people ahead of the Independence Day celebrations. In Maharashtra, the campaign is gaining momentum ahead of Independence Day, with patriotic rallies, cultural programs and a range of other activities being organized across the state. The India Meteorological Department, IMD, has predicted the formation of a low-pressure area over the North Bay of Bengal in the next 12 hours, leading to extremely heavy rainfall expected in Odisha and Gangetic, West Bengal, today and tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഇവിടുത്തെ പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.